ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:24. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 31. കൊല്ലവർഷം 1201, മിഥുനം 7. 2026 June 21, ഞായറാഴ്ച. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ അജി എബ്രഹാം.
2: തൊട്ടുണർത്തുക എന്നൊരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സ്പർശനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഹാൻഡ്സ് ഓൺ റിസർച്ച്, ദ സയൻസ് ഓഫ് ടച്ച് എന്ന ഗ്രന്ഥത്തിൽ ദ ടച്ച് ക്യാൻ ബി ടു ഗീവ് ലൈഫ് എന്നൊരു എഴുത്തുണ്ട്. ഒരു സ്പർശം കൊണ്ട് ഒന്നിന് ജീവൻ നൽകുവാൻ കഴിയും. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കടലിൽ ചാടി മരിക്കുവാൻ നിന്ന നെപ്പോളിയന് ജീവൻ കൊടുക്കുന്നത് അപരിചിതനായ ഒരു മനുഷ്യൻ്റെ കരുണയുടെ സ്പർശമാണ്. ആളിക്കത്തുന്ന തീ അണയ്ക്കുവാൻ വെള്ളം പോലെ ഹൃദയത്തിലെ വേദന അണയ്ക്കുവാൻ വാക്കുകൾ കൊണ്ടൊരു സ്പർശം മതി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്,

വചനം ആശ്വാസമാണ്, വചനം ജീവിപ്പിക്കുന്നതാണ് എന്ന്. വാക്കുകൾ ആശ്വാസത്തിൻ്റെ സ്പർശമുണർത്തുമ്പോഴാണ് ചില ജീവിതങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്നത്. ദൈവദത്തമായി നമുക്ക് ലഭിച്ച ഒന്നാണ് ജീവനും ജീവിതവും. ടച്ച് ഈസ് പ്രൈമറി ലാംഗ്വേജ് ഓഫ് കമ്പാഷൻ. ആർദ്രതയുടെ, കരുണയുടെ അടിസ്ഥാന ഭാഷയാണ് സ്പർശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരുവചനത്തിൻ്റെ താളുകളിൽ ക്രിസ്തു ചിലരെ സ്പർശിക്കുന്നത് കരുണയുടെ

0: പുതിയ ജീവനും പുതിയ ജീവിതവുമാണ്. രോഗിയായ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾക്ക് ലഭ്യമായത് സമ്പൂർണമായ സൗഖ്യവും സന്തോഷവുമാണ്. നമ്മുടെ ഇടപെടലുകളും വാക്കുകളും ഈ പുലരിയിൽ അനേകർക്ക് സൗഖ്യവും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുവാൻ ഇടയാകട്ടെ. മുറിവേറ്റ ഹൃദയങ്ങൾക്ക് സൗഖ്യം നൽകുന്നതാവണം നമ്മുടെ വാക്കുകൾ. ചില വാക്കുകൾ ചില മനുഷ്യരെ സ്പർശിക്കുന്നത് പോലും അതുകൊണ്ടാണ്. ഇംഗ്ലീഷിൽ ഇപ്രകാരം രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് സേവിംഗ് വേർഡ്സ് എന്നുള്ളതാണ്, രണ്ട് സ്ലോട്ടറിംഗ് വേർഡ്സ് എന്നുള്ളതും. രക്ഷിക്കുന്ന വാക്കുകളും മുറിവേൽപ്പിക്കുന്ന വാക്കുകളും. ഒരു മനുഷ്യനെ മുങ്ങിത്താഴുന്ന കയത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതാണ് രക്ഷിക്കുന്ന വാക്കുകൾ. സാരമില്ലാന്നേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കുഴപ്പമില്ലാന്നേ, ഞാൻ കൂടെയുണ്ട്, ഇപ്രകാരം പറയുന്നതാണ് രക്ഷിക്കുന്ന വാക്കുകൾ. എന്നാൽ പലയിടങ്ങളിലും സമൂഹത്തിലും കുടുംബ ബന്ധങ്ങളിലും മുറിവേൽപ്പിക്കുന്ന വാക്കുകളും ഈ നാളുകളിൽ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നതെന്താണ്? മനുഷ്യനെ മാലാഖയാക്കുന്നത് വാക്കുകളാണല്ലോ. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കരുണയും സ്നേഹവും ഒഴുക്കി അനേകരെ സ്പർശിക്കുന്നതാവട്ടെ. ഇന്ന് നമുക്ക് കണ്ണു തുറക്കുവാൻ പറ്റി, കരങ്ങൾ ചലിപ്പിക്കുവാൻ പറ്റി. ഹൃദയം ഇന്നും ഉണർന്നു. എന്തിനാണ്? അനേകർക്ക് നമ്മുടെ സ്പർശം മൂലം ആശ്വാസം ലഭിക്കുവാൻ. നമ്മുടെ സാന്നിധ്യവും ഇടപെടലുകളും നമ്മുടെ വാക്കുകളും ഈ പുലർക്കാലത്തിൽ നമ്മൾ പോകുന്ന എല്ലാ വഴികളിലും നമ്മളെ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരിലും ഒരനുഗ്രഹത്തിൻ്റെ സ്പർശമാകുവാൻ ഇടയാകട്ടെ.
1: ഫാദർ അജി എബ്രഹാം തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: at 7:30 in the morning at Garrison Ground in Sadar. The National Eligibility Cum Entrance Test, NEET UG, re-examination will be conducted this afternoon. The re-examination will be held across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. The examination will be held from 2 p.m. to 5:15 p.m. The examination is being conducted in English and 12 Indian languages. Ahead of the examination, the National Testing Agency conducted nationwide mock drill yesterday to verify all system jammers, CCTV, frisking staff and biometrics. The NTA said that it is fully prepared for the smooth, fair, transparent conduct of the examination. Union Minister of Ports, Shipping and Waterways, Sarbanand Sonowal, has said that three Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo with 94 Indian crew members have successfully transited the Strait of Hormuz yesterday and are en route to India. These oil tankers are Desh Vaibhav, Desh Vibhor and Sanmar Herald. In a social media post, Mr. Sonowal said that under the decisive leadership of Prime Minister Narendra Modi, the government is working on highest priority to secure India's maritime interests. Prime Minister Narendra Modi will commission three indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agre in Kolkata today. Designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers, the vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. INS Dunagiri, a Project 17A stealth frigate, is armed with BrahMos missiles and medium-range air defence systems. Minister for Railways, Information and Broadcasting and Electronics and Information Technology, Ashwini Vaishnav, will inaugurate and dedicate several key railway infrastructure projects aimed at enhancing passenger amenities and strengthening the rail network in Rajasthan today. He will flag off the Lalgarh Sabarmati Express from Bikaner Railway Station. In FIFA World Cup, Germany defeated Ivory Coast 2-1 in Toronto, Canada and clinched a spot in the knockout phase at the tournament. For Germany, Dennis Undaf scored twice. Earlier, Netherlands secured a commanding 5-1 victory over Sweden in Group F match at NRG Stadium in Houston, United States. Yesterday, in another match, Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ പാടുക എന്ന കവിത ശൈലജ രാജഗോപാലൻ ആലപിക്കുന്നു. തുടർന്ന് പ്രഭാതഗീതം. തുടർന്ന് ശ്രദ്ധ. 6:30 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ സംഗമത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. 8:30 റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ. 8:35 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8:45 കഥാനേരം. എൻ പി മുഹമ്മദ് എഴുതിയ കഥ 42 വീട്ടിൽ ചെകുത്താൻ. ഒൻപത് മണിക്ക് റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ട്വേറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ശാസ്താംപാട്ട്. ആലങ്ങാട് യോഗം ശാസ്താംപാട്ട് സംഘം അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം. ഷനോജ് കുമാർ എൻ കെ അവതരിപ്പിക്കുന്നു. ആറു മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 മുതൽ 7:25 വരെയും 7:35 മുതൽ 8:35 വരെയും 8:40 മുതൽ 8:45 വരെയും 9:00

0: 11 മുതൽ 11:05 വരെയും 11:10 മുതൽ കളി തീരുന്നതുവരെയും ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പാടുക എന്ന കവിത ആലപിക്കുന്നത് ശൈലജ രാജഗോപാലൻ.

0: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പാടുക എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ശൈലജ രാജഗോപാലൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം ഇന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: പ്രഭാതഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയും വികസന മുൻഗണനകളും വരച്ചുകാട്ടുന്ന പുതിയ സംസ്ഥാന ബജറ്റിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹിക ക്ഷേമത്തിനും ഊന്നൽ നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ഈ പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ടൂറിസം കാർഷിക വ്യവസായ മേഖലയ്ക്ക് ബജറ്റ് നൽകുന്ന ഉണർവ് എന്തെല്ലാമാണ്? സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന പുതിയ ബജറ്റിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ ശ്രദ്ധയിലൂടെ സംസ്ഥാന മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്.
2: കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കേരള നിയമസഭ പാസാക്കിയ ബജറ്റിന് ചില ഭേദഗതികൾ കൊണ്ടുവരികയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഭേദഗതികളുടെ ഭാഗമായിട്ട് ഒത്തിരി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും കൂടി ഈ അധിക ചെലവിനായിട്ട് എടുത്ത് വകയിരുത്തിയിട്ടുള്ളത് 1080 കോടി രൂപ മാത്രമാണ്. വളരെ ചെറിയ തുകകൾ മാത്രമേ വലിയ വലിയ പ്രൊജക്ടുകൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ. അപ്പോ ഈ ബഡ്ജറ്റ് ഒരു പുതിയ ദിശ നൽകുന്നുണ്ടാവാം, പക്ഷേ അതിലൂടെ സഞ്ചരിക്കാനുള്ള പണമൊന്നും ബഡ്ജറ്റിലില്ല. അങ്ങനെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു എഫർട്ടും നമുക്ക് ബഡ്ജറ്റ് പരിശോധിച്ചാൽ കാണാൻ പറ്റില്ല. നികുതി കുടിശ്ശിക പിരിക്കുക ഇല്ല, അതിന് വരും നികുതി ഇളവാണ്. സ്വർണത്തിൽ നിന്നൊക്കെ വലിയ തുക പിരിച്ചുണ്ടാക്കാൻ പറ്റുമെന്നാ പറഞ്ഞ് അങ്ങനെയൊന്നൊരു നീക്കമില്ല. നമുക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോ കിഫ്ബിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം ഒക്കെ ചെയ്യണം. പക്ഷെ ഇത്രയും തുക വായ്പെടുക്കാനുള്ള വിശ്വാസം നേടിയ ഒരു സ്ഥാപനമല്ലേ? കേരളത്തിൽ എത്ര സ്ഥാപനം ഉണ്ടെങ്കിലും നമുക്ക് സർക്കാരിന് അതിനെയാണ് ബഡ്ജറ്റ് പ്രസംഗത്തിലും താവളപത്രത്തിലും ഇട്ടൊക്കെ അപഹസിക്കുന്നത്. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാല് വലിയ പഠനമൊക്കെ നടത്തി ഇതിലൊക്കെ ചില ഭേദഗതി കൊണ്ടുവരട്ടെ, അപ്പോഴേക്കും ആരും സ്ഥാപനത്തെ വിശ്വസിക്കത്തില്ല കേട്ടോ. ഈ ഒരു 10 വർഷം കൊണ്ട് നേടിയതൊക്കെ 1 മാസം കൊണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് വലിയ വലിയ തെറ്റാണ്. ഇതിന്റെ ഫലമായിട്ട് ഇപ്പൊ നിർമ്മാണത്തിലിരിക്കുന്ന പ്രൊജക്ടുകളൊക്കെ അമ്പലത്തിലേക്ക് നീക്കും. ആര് പൈസ തരും, എപ്പത്തരും എന്നൊന്നും അറിയാത്തോണ്ട് കോൺട്രാക്ടർമാര് പണി നിർത്തി വെക്കുന്ന അവസ്ഥയിലേക്ക് പോകുകയാണ്. ഇത്തരത്തിൽ ചെറിയൊരു വികസന പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കാൻ പോവുകയാണ് ഈ പുതിയ ബഡ്ജറ്റിലൂടെയുള്ള ഇടപെടല്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഇത് പോകുന്നത്.
1: സ്വകാര്യ മൂലധനത്തിന്റെ കുറവാണ് സംസ്ഥാനം നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അഭിപ്രായപ്പെടുന്നു മാധ്യമ പ്രവർത്തകൻ MG രാധാകൃഷ്ണൻ.
3: VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ബജറ്റിൽ അങ്ങനെ വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ വളരെ ഗംഭീരമായ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണമുണ്ട്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റേതായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിനും ഒന്നുമുള്ള സാവകാശമായിട്ടില്ല. 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന്റെ അവശേഷിപ്പോയ സ്ഥയിൽ നിന്നാണ് ഈ സർക്കാർ വരുന്നത്. അതുകൊണ്ട് ഇത് ഏറെ കുറെ ഒരു സാമ്പത്തിക കാര്യം

0: മായി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടർച്ച എന്ന് മാത്രമേ കാണാനുള്ളൂ. പക്ഷേ ഈ ബജറ്റിൽ അത് ഈ സർക്കാരിന്റെ ഭാവി നയങ്ങളെ കുറിച്ചുള്ള കൃത്യമായ സൂചനകളുണ്ട്. അതായത് ഈ സർക്കാരിന്റെ ഇന്റന്റ്, ഈ സർക്കാരിന്റെ ഉദ്ദേശത്തിനെ കുറിച്ച് കൂടുതലും സ്വകാര്യ നിക്ഷേപത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള പദ്ധതികളായിരിക്കും ഇനി വരാൻ പോകുന്ന 5 വർഷം എന്നുള്ളതിന്റെ സൂചനകൾ അതിൽ കൃത്യമായി കാണുന്നുണ്ട്. സ്വകാര്യ മൂലധനത്തിന്റെ കുറവാണ് ഈ സംസ്ഥാനം നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ആകർഷിക്കാൻ എന്തൊക്കെയാവും, അപ്പൊ എല്ലാ ഇതിന് വളരെ കാലമായി പല സർക്കാരുകളും ചെയ്യുന്നതാണ് പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിലും ഈ ബജറ്റിൽ കൂടുതൽ പരസ്യമായി തന്നെ അതിന്റെ ഒരു പ്രഖ്യാപനം ആണ് കാണുന്നത്. കേരളത്തിന്റെ പല വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിനുണ്ട്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരമ്പരാഗതമായി പൊതുമേഖലയിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹ്യ സെക്ടറിലുള്ള മാറ്റങ്ങൾ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ സജീവമായി കൂടുതൽ പ്രത്യക്ഷമായും സ്വകാര്യ മൂലധനത്തിനെ ആകർഷിക്കാനുള്ള പ്ലാനുണ്ട്. പക്ഷെ അതിന് എന്ത് ചെയ്യാനാവും, എങ്ങനെയാണ് ഈ ഇതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിക്ഷേപം ആകർഷിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതിനകത്ത് കൃത്യമായി കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴേക്കും അതിനുള്ള പ്ലാനുകളൊക്കെ ആവുമായിരിക്കാം എന്ന് പറയാനാവൂ. ഇതൊരു പുതിയ സർക്കാരിന്റെ ഒരു ഉദ്ദേശം എന്നുള്ളതിന്റെ അപ്പുറത്ത് ഈ ബജറ്റിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഉദ്ദേശം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഉദ്ദേശത്തിനെ കുറിച്ച് വേറെ വ്യത്യാസങ്ങളാവാം, പക്ഷെ ഉദ്ദേശ പ്രഖ്യാപനം അതാണ് ഈ ബജറ്റിൽ ഞാൻ കാണുന്നത്.
1: വികസന നയങ്ങൾ കേവലം കടലാസിൽ മാത്രം ഒതുക്കാതെ അത് കൃത്യമായി നടപ്പിലാക്കിയാൽ മാത്രമേ അതിന്റെ യഥാർത്ഥ ഫലം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ. വിശദീകരിക്കുന്നു ഡോക്ടർ സുരേഷ് ബാബു, ഡയറക്ടർ, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്.
2: കേരളത്തിന്റെ വികസനത്തിനായി പുതിയൊരു ദിശാബോധം നൽകാനുള്ള ഒരു പ്രയത്നമാണ് നാം ഈ ബഡ്ജറ്റിൽ കാണുന്നത്. 4 പ്രസക്ത കാര്യങ്ങൾ നാം ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക വളർച്ച അനിവാര്യമാണ് എന്നൊരു തിരിച്ചറിവാണ് ബഡ്ജറ്റിൽ ഉള്ളത്. അതായത് കടമെടുത്തുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതല്ലെന്നും അത് ഭാവി തലമുറയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അധിക ഭാരമാണും എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ബഡ്ജറ്റിൽ നാം കാണുന്നു. രണ്ടാമതായി, വികസനത്തിനായി അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നൊരു പുതിയ തന്ത്രം നാം ബഡ്ജറ്റിൽ കാണുന്നു. ഇതിനായി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് ഗവൺമെന്റ് ഇതര മൂലധന നിക്ഷേപങ്ങൾ തേടുവാനുള്ള മാർഗങ്ങളും ഈ ബഡ്ജറ്റിൽ രൂപകൽപ്പന ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം എന്തെന്നാൽ, വികസനത്തിനും വളർച്ചയ്ക്കുമായി പുതിയ മേഖലകൾ തേടുകയാണ് ഈ ബഡ്ജറ്റ്. അതായത് ക്രിയേറ്റീവ് ഇക്കോണമി, ബ്ലൂ ഇക്കോണമി എന്നുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളർച്ച ഉയർത്തുവാനുള്ള ചില മേഖലകൾ തേടുകയാണ് ഈ ബഡ്ജറ്റ്. സിൽവർ ഇക്കോണമി, അതായത് വൃദ്ധജനതയ്ക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതും ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം വളർച്ചാ നിരക്ക് കൂട്ടുവാൻ സഹായിക്കണമെങ്കിൽ മറ്റു പല ഘടകങ്ങൾ കൂടി നാം നോക്കേണ്ടതുണ്ട്. ആദ്യമായി ഗവൺമെന്റിന്റെ ഉള്ള മൂലധന നിക്ഷേപത്തിന്റെ കുറവ് നമുക്ക് നികത്തേണ്ടതുണ്ട്. അതിനായി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഗവൺമെന്റ് ഇതര പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വളരെ കുറവാണിപ്പോൾ. അത് കൂട്ടുക എന്നത് ഒരു വലിയ ഭാരമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ വളർച്ചാ നിരക്ക് എത്രത്തോളം ആയിരിക്കും എന്നത് ഇത്തരത്തിലുള്ള മൂലധന നിക്ഷേപങ്ങളെ ആസ്പദമാക്കിയായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത്. രണ്ടാമതായി നാം ഓർക്കേണ്ടത്, അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തീകരിക്കാനുള്ള നമ്മുടെ ശേഷി എത്രത്തോളം ഉണ്ട് എന്നതാണ്. ഒരുപാട് പ്രോജക്ടുകളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും വളരെയധികം ഡിലേ ആയി, അതായത് ടൈം ആൻഡ് കോസ്റ്റ് ഓവർറൺ എന്ന് ഇക്കണോമിക്സിൽ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. വികസന നയം പേപ്പറിൽ വളരെ മനോഹരമായിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം നടപ്പാക്കുന്നു എന്നതിൽ ആശ്രയിച്ചായിരിക്കും അതിന്റെ ഫലങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത്.
1: ബജറ്റിൽ പ്രഖ്യാപിച്ച സമുദ്ര പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് മുതൽക്കൂട്ടാകുമെന്ന് അഭിപ്രായപ്പെടുന്നു BJP സംസ്ഥാന സെൽ കൺവീനർ അഡ്വക്കേറ്റ് VK സജീവൻ.
3: മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലും ഒരുപാട് സ്വപ്ന പദ്ധതികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. തീർച്ചയായിട്ടും ആ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചാൽ അത് കേരളത്തിന് ഒരു പരിധിവരെ വലിയ നേട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും

0: ലക്ഷ്യമില്ല. എന്നാൽ ഈ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാം നാമമാത്രമായിട്ടുള്ള തുകയാണ് ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ പദ്ധതികളെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ഒരു സംശയം ജനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു കടബാധ്യതയുടെ ഒരു പശ്ചാത്തലം, കാരണം ഈ പദ്ധതികൾക്കൊക്കെ എവിടെ നിന്ന് നാം പണം കണ്ടെത്തും എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബഡ്ജറ്റ് അലോക്കേഷനെ സംബന്ധിച്ച് ഒരു കൃത്യത ഇതിനകത്തില്ല എന്നുള്ളതാണ് നമ്മളിൽ ഒരു ആശങ്കയുള്ളത്. നാളെ വരെ നമ്മൾ ഭരിച്ച കേരള സർക്കാരിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ നേട്ടം, നമ്മൾ ഇതുവരെ എത്തിയതിനേക്കാൾ വലിയ നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായേനെ എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. മാരിടൈം യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ സമുദ്ര പദ്ധതികൾക്ക് ഗണ്യമായിട്ടുള്ള തുക നീക്കിവെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് നരേന്ദ്രമോദി തന്നെ 10 ആണ്ടുകൾക്ക് മുമ്പേ കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ കടലോര മേഖല എന്നുള്ള നിലയിൽ അതിനെ കണ്ടിരുന്നു. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇതിനൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം വികസനമായാലും ജനക്ഷേമമായാലും കേന്ദ്ര സർക്കാരിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് നമുക്കതിൽ പ്രയോജനപ്പെടുത്താൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ആ വിഷയത്തിൽ വക കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് കേന്ദ്രത്തിൽ നിലവിലുള്ള പദ്ധതികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിക്ക് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ബജറ്റ് എത്രത്തോളം കരുത്തു പകരുമെന്ന് വരും ദിനങ്ങളിൽ നമുക്ക് കണ്ടറിയാം. പ്രഖ്യാപനങ്ങൾക്കപ്പുറം കൃത്യമായ നടപ്പാക്കലിലൂടെ മാത്രമേ ബജറ്റിന്റെ യഥാർത്ഥ ഗുണങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:30 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ സംഗമത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ഡൽഹി റിലേ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
1: എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും, അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: RBI പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി 10,00,000 പൗരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
5: Can help us. It helps us tune our bodies to be flexible. It keeps our energy level high. It also helps us maintain a calm, stress-free life and help to keep lifestyle disease away. Moreover, with regular practice,

0: Yoga teaches us to remain lifelong learners of our own bodies and minds. The more we know about ourselves, the better we can manage ourselves.
1: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1500 മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു.

ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. BJP ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് കാസർഗോഡ് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെൻ്റർ ഡയറക്ടർ P ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിൻ്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. NEET UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,300,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൻ്റെ 2 അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ P നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 P നാരായണക്കുറുപ്പിൻ്റെ ജനനം. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ Group F മത്സരത്തിൽ നെതർലാൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തി. 1-5 goals

പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-0 രണ്ട് ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2-ാം ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9:30 ടുണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 wicketsനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29-ാം ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിരിയോ ചിരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്രഗാനമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: has made significant discoveries at Rakhigarhi, perhaps the largest site of the Indus Valley civilization, with the recovery of 8 skeletons and pottery offerings, reports the Tribune. DNA testing is underway. And with that, it's back to you, Sunil.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. International Yoga Day being celebrated across the globe today. Prime Minister Narendra Modi leads the nation in practicing common yoga protocol from historic Red Road in Kolkata. Prime Minister to also commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agra in Kolkata today. National Testing Agency to conduct NEET UG re-examination in India and abroad this afternoon. 3 Indian flagged crude oil tankers carrying over 8.6 lakh metric tons of cargo successfully crossed Strait of Hormuz. IMD issues red alert for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in cricket, India A to take on Sri Lanka A in tri-series final in Dambulla this morning. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
4: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
6: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 8281212702. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകളും സ്വയം തൊഴിൽ വായ്പകളും നൽകുന്നു. 18-നും 55-നുമിടയിൽ പ്രായമുള്ള വനിതകൾക്ക് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നത്. ഇതേ പ്രായപരിധിയിലുള്ള തൊഴിൽരഹിതരായ സ്ത്രീകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പയും അനുവദിക്കും. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെയും കുടുംബശ്രീ CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും. നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നുമിടയിൽ പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പകളും അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ ഇൻ്റർനെറ്റ് സേവാ കേന്ദ്രം വഴിയോ www.mitrasoft.ksw.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ കൽപ്പറ്റ ജില്ലാ ഓഫീസിൽ നിന്ന് ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0493-624-00028. മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാന OPയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഗവൺമെന്റ് അംഗീകൃത DPharm അല്ലെങ്കിൽ BPharm കോഴ്സ് പാസ്സായിരിക്കണം. കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 04832950900. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ നാളെ വൈകുന്നേരം 5 PM അപേക്ഷിക്കണം. അപേക്ഷാ ഫോം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന്

0: 18 രൂപ അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ നിന്ന് ലഭ്യമാണ്. ഫോൺ നമ്പർ 0483273503.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Mavu Road, Kozhikode. Sevana Varthakal.
2: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
4: Work from home, high salary, varu motta klikkilo, adipoli.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 8:35 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. 35,000 പേർ പരിപാടിയിൽ പങ്കുചേർന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ വെർച്വലായും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗാ ദിന പരിപാടികളിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെ 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന യോഗാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു ജീവിതരീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: For healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ഇന്ന് റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ സഹരിയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പാർക്കിലെ ഫീൽഡ് സ്റ്റാഫുകളുമായും കൂടിക്കാഴ്ച നടത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം

0: യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ മുരളീധരൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോക്ഭവനിലും യോഗാദിന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും യോഗാദിന പരിപാടി നടന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്നലെ യോഗ അഭ്യസിച്ചു. കാനഡയിലെ ടൊറോണ്ടോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാരിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ നൂറുകണക്കിന് ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500-ൽ അധികം ആളുകൾ പങ്കെടുത്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്യും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടക്കുക. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. 200-ൽ അധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായതായി നാവികസേന വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജാമറുകൾ, CCTV, ബയോമെട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനാ ജീവനക്കാർ എന്നിവരുടെ സജ്ജീകരണം ഉറപ്പാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തിയിരുന്നു. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. വ്യാജ വാർത്തകളും ക്രമക്കേടുകളും തടയുന്നതിനായി NTA സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. മന്ത്രിയുടെ കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വച്ചാണ് പൂർത്തിയാക്കിയത്. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കേരളത്തിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഞായറാഴ്ച ഡ്രൈഡേ ആചരിക്കുന്നു. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വവസതിയിലാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നിർഭയ ചേതന ദേശീയ പരിശീലന പരിപാടിക്ക് സമാപനമായി. വിശദാംശങ്ങളിലേക്ക്.
2: സ്ത്രീ സുരക്ഷ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിൽ പുരുഷന്മാർക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക ഭരണതലത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദേശീയ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ അസം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40 മാസ്റ്റർ ട്രെയിനർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. 2026 മാർച്ച് 11 തുടക്കം കുറിച്ച നിർഭയ് രഹോ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നിർഭയ് ചേതന നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലായി 28,500 മാസ്റ്റർ ട്രെയിനർമാരെ സജ്ജമാക്കും. രാജ്യത്തുടനീളമുള്ള 17,00,000 വരുന്ന പുരുഷ ജനപ്രതിനിധികളിലേക്ക് സ്ത്രീ സുരക്ഷയുടെ സന്ദേശം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ സ്വീഡനെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. 1-5 ഗോളുകൾക്കാണ് നെതർലൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരം

0: മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-5 അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കളിച്ച രണ്ടു കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജസ്ഥാനിലെത്തും. രാവിലെ ബിക്കാനീരിൽ എത്തുന്ന അദ്ദേഹം ലാൽഗർ സാബർമതി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ജയ്പൂർ ദർഭംഗ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും മെഗാ കോച്ചിംഗ് ടെർമിനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൂടിക്കാഴ്ച. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: കഥാനേരം.

0: ഇന്നത്തെ കഥാനേരത്തിൽ കേൾക്കാം എൻ പി മുഹമ്മദിന്റെ കഥ 42-ാം വീട്ടിൽ ചെകുത്താൻ. അവതരണം വീണ എ.
1: ആമിന കണ്ടു കാർമേഘങ്ങൾക്കിടയിൽ സ്വർണപ്രാവുകൾ പറക്കുന്നു. കണ്ണിനു ചുറ്റുമുള്ള തങ്കനിറം മഞ്ഞളിച്ച് വിളർത്തുപോയി. പച്ചപ്പുല്ലു നിറഞ്ഞ മൈതാനം പട്ടുതുണി നിവർത്തിയിട്ടതുപോലെ കാറ്റിലുലയുന്നു. കല്ലായിപ്പുഴയിലൂടെ കുതിച്ചുപായുന്ന വെള്ളം മരത്തടികളുടെ കെട്ടുപൊട്ടിക്കുന്നു. നനഞ്ഞ ഒത്ത മനുഷ്യർ മരത്തടികൾ പിടിക്കാൻ വെള്ളത്തിലേക്കിറങ്ങുന്നു. കൂറ്റൻ മണിമാളികകൾ, ചിറകുകളും തുമ്പപ്പൂവിന്റെ നിറവുമുള്ള ദൈവദൂതന്മാർ കസവുകരയുള്ള വെള്ളക്കുപ്പായങ്ങളണിഞ്ഞ് പറക്കുന്നു. പാലത്തിനുമീതെ അലറിക്കൊണ്ട് ആവി കടന്നുപോകുന്നു. ചൂളം വിളി മുഴങ്ങുന്നു. ഒഴുകിവീഴുന്ന വെള്ളച്ചാട്ടങ്ങൾ, അഗാധതയെ അന്വേഷിച്ചു പോകുന്ന കൊല്ലികൾ, ചുവന്നുവിരിഞ്ഞ പൂക്കൾ, നീണ്ടവാലുള്ള പാറിപ്പറക്കുന്ന തുമ്പികൾ, നിലം തൊടുന്ന മുടിയുള്ള സുന്ദരിമാർ, റെയിൽപാളം വിദൂരതയിൽ കൂട്ടിമുട്ടുന്നു. ഇടിവെട്ടുന്നുണ്ടോ? മാലപ്പടക്കത്തിന് തീ കൊടുത്തുവോ? ആമിനയുടെ കൺപോളകൾ ചലിച്ചു. മിഴികൾ അലസമായി വിടർന്നു. അവൾ അനങ്ങി. എഴുന്നേൽക്കാൻ കഴിയാത്ത ക്ഷീണം. ആദ്യം കണ്ടത് പച്ച നിറമുള്ള ഷെയ്ഡാണ്. അതിനുള്ളിൽ സ്വർണം ഉരുക്കിയൊഴിച്ചതുപോലെ വെളിച്ചം പ്രകാശിക്കുന്നു. ഒരു തുള്ളിയിൽ നിന്നാരംഭിച്ച് ആ കൊട്ടിലിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. ചുരുട്ടിയിട്ട നിസ്കാരക്കുപ്പായത്തിന്റെയും ദജറാലിൽ വെച്ച വിശുദ്ധ ഖുറാന്റെയും നിഴലുകൾ നിസ്കാരപ്പായയിൽ പതിഞ്ഞുകിടക്കുന്നു. അടച്ചിട്ട വാതിലിന്മേൽ ആരോ മുട്ടുന്നു. ശബ്ദം പ്രതിധ്വനിച്ചമർന്നു. ആമിന പിടഞ്ഞെഴുന്നേറ്റു. അനുജനായിരിക്കും. അവൻ പള്ളിയിലേക്ക് ഇഷാ നിസ്കരിക്കാൻ പോകുമ്പോൾ ആമിന ഓതുകയായിരുന്നു. വീണ്ടും തൊണ്ടയനക്കുന്ന ശബ്ദം. ആമിന വാതിലിന്റെ സാക്ഷി നീക്കി. മരം മരത്തിന്മേൽ ഉരസുമ്പോൾ കരയുന്നു. ഉന്തി തുറക്കുമ്പോൾ വാതിൽ പൊളികൾ ആർത്തുകരയും. അവൾ പതുക്കെ വാതിൽ പൊളികൾ തുറന്നു. അത്തറിന്റെ പരിമളം പൊങ്ങി. ആമിന പകച്ചു നിന്നു. അവളുടെ അളിങ്കാക്ക, ഇത്താത്തയുടെ മാപ്പിള. മുമ്പൊരിക്കലും അവൾ ഇത്താത്തയുടെ മാപ്പിളയുടെ മുമ്പിൽ നിന്നിട്ടില്ല. അവളുടെ കുപ്പായത്തിന്റെ കുടുക്ക് അഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, ആമിന മാറിടത്തിന് കീഴൊതുങ്ങി നിൽക്കുന്ന കുപ്പായം തൊട്ടുനോക്കി. അപ്പോഴും അദ്ദേഹം വാതിൽപ്പടിക്കപ്പുറം വെളിച്ചത്തിൽ നിൽക്കുന്നു. അലക്കിത്തേച്ച വെള്ളക്കുപ്പായം, കറുത്ത കരയുള്ള തുണി, ചീകിയൊതുക്കിയ മുടി, കറുത്ത ഷൂസ്, കയ്യിൽ തൂക്കിയ കുട, അത്തറിന്റെയും പൗഡറിന്റെയും പരിമളം അവൾ അനുഭവിക്കുന്നു. ആമിന അദ്ദേഹത്തിന്റെ മുഖം കണ്ടില്ല. അദ്ദേഹം അകത്തേക്ക് കടന്നിട്ടില്ല. ആമിന മാറി നിന്നു. നിന്നത് വാതിൽ പൊളിയുടെ പിറകിലാണ്. അദ്ദേഹത്തിന്റെ ഷൂസ് ഇഷ്ടികയിട്ട കോലായിൽ താളത്തിൽ ഒച്ചയുണ്ടാക്കുന്നു. അദ്ദേഹം വാതിൽ കടന്നു. അപ്പോൾ ആമിന വാതിൽ പൊളിയുടെ ഉള്ളിൽ മറഞ്ഞു നിന്നു. ഇപ്പോൾ അദ്ദേഹം അറയിലേക്ക് നടന്നുപോകും. കടന്നയുടനെ അദ്ദേഹം വാതിൽ പൊളികൾ അടയ്ക്കുവാൻ ശ്രമിക്കുന്നു. ആമിന പേടിച്ചു. അദ്ദേഹത്തിന്റെ കരം വാതിൽപൊളിയെ സ്പർശിക്കുന്നു. വലത്തെ കരം ആമിനയുടെ മാറിടത്തിൽ സ്പർശിച്ചുവോ? കാൽവിരലുകളിൽ, ആമാശയത്തിൽ, കരത്തിൽ, വിരൽത്തുമ്പിൽ, ഹൃദയത്തിൽ, ഞൊടിയിടയ്ക്കുള്ളിൽ പ്രവർത്തനം സ്തംഭിച്ചതുപോലെ കോരിത്തരിക്കുന്നു. തണുത്ത കാറ്റു വീശുന്നതുപോലെ സുഖകരവും ഹൃദ്യവും അലോസരപ്പെടുത്തുന്നതുമായ ആനന്ദം. അദ്ദേഹം തീ തട്ടിയതുപോലെ കൈ പിറകോട്ടു വലിച്ചു. വേഗത്തിൽ അകത്തേക്ക് കടന്ന് നടുവകത്തുനിന്ന് അറയുടെ വാതിൽ ഉന്തി തുറന്നു. ആമിന കണ്ണുകൾ മുറുക്കി.

ഈ ചിമ്മി വീണ്ടും തുറന്നു. അദ്ദേഹം അറയുടെ വാതിലിന്റെ പ്ലാസ്റ്റിക് പിടിയും പിടിച്ച് ആമിനയെ നോക്കുന്നു. ആമിന അളിങ്കാക്കയുടെ മുഖം കണ്ടു, നല്ലവണ്ണം കണ്ടു. നീണ്ടുമെലിഞ്ഞ് ചെറുവിരൽ വലിപ്പത്തിൽ അമർത്തിപ്പിടിക്കാവുന്ന മൂക്ക്, അതിനു കീഴെ കറുത്ത നേരിയ മീശ, ചെറിയ മലർന്ന ചുണ്ടുകൾ, ചുണ്ടുകളിലും കണ്ണുകളിലും ഒപ്പം മന്ദസ്മിതം പൂക്കൾ പോലെ വിരിയുന്നു. ആമിനയുടെ മനസ്സും വിരിഞ്ഞു. അവൾ പെട്ടെന്ന് ഭയം നരണ്ടു. ഇത്താത്തയുടെ മാപ്പിള, അളിങ്കാക്ക, റബ്ബേ. അദ്ദേഹം മുറിയിൽ ചെന്നിരുന്നു എന്നിപ്പോൾ ആമിനയ്ക്ക് ഊഹിക്കുവാൻ കഴിയും. ആമിനയുടെ കാലുകൾ വിറയ്ക്കുന്നു. എലിക്കെണിയിൽ കുടുങ്ങിയതുപോലെ നാവു പിടയുന്നു. അവൾ നെറ്റി തടവി വിയർത്തൊലിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഭയന്നു. അളിങ്കാക്ക തന്നെ കാണുമ്പോൾ തന്റെ തലയിൽ തട്ടമുണ്ടായിരുന്നില്ല, മുടിക്കെട്ട് അഴിഞ്ഞു കിടക്കുകയായിരുന്നു. ചുമലിലും ഉയർന്ന മാറിടത്തിലും കറുത്ത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന മുടിച്ചുരുളുകൾ. അമിന നിസ്കാരപ്പായയിൽ വന്നിരുന്നു. പുറത്ത് ഊക്കേറിയ കാറ്റുവീശുന്നുണ്ട്. സ്വർണത്തുള്ളികൾ പോലെ പ്രകാശിക്കുന്ന ബൾബ് മറച്ചുവെക്കുന്ന പച്ച ഷെയ്ഡിനുമീതെ തട്ടിന്മേൽ ഒരു കറുത്ത വൃത്തം കാണുന്നു. അമിന നിസ്കാരപ്പായയിലേക്ക് നോക്കി. അല്പം മുമ്പ് ഓതിക്കൊണ്ടിരുന്നപ്പോൾ അവൾ മയങ്ങിപ്പോയി. അതാണ് എല്ലാത്തിനും കാരണം. അളിങ്കാക്ക എന്തെങ്കിലും മനസ്സിൽ കരുതുമോ? ഇല്ല എന്ന് ആമിന വിചാരിക്കുമ്പോൾ ഉണ്ടെന്ന് ഉറക്കെ ആരോ പറയുന്നു. നിശബ്ദമാണ് ചുറ്റുപാടും, വെളിച്ചം പോലെ. നിഴലുകൾ നീളം കൂടുകയും ചുരുണ്ട് ചെറുതാവുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുറാൻ കണ്ട് അവൾ ഞെട്ടി. ആമിന ഇത്താത്തയെക്കുറിച്ച് ഓർത്തുപോയി. അടുക്കളയിൽ പത്തിരി പരത്തുകയായിരിക്കും. കൽമേയി, അറയിൽ നിന്ന് ഇത്താത്തയെ അളിങ്കാക്ക വിളിക്കുന്നു. ആമിന സാവകാശം പായമടക്കുമ്പോൾ ആലോചിച്ചു, അളിങ്കാക്കയോട് ഇത്താത്ത പറയുമോ? ആമിന ഖുറാൻ സിൽക്കുറയിൽ പൊതിഞ്ഞു, കഴുത്തുപൊക്കി കൊട്ടിലിൽ ഇരുന്നു. അവൾ വാതിലിനുമീതെ ചില്ലിട്ട് വെച്ച ചിത്രം നോക്കി. ചുറ്റും പനിനീർ പൂക്കളുള്ള പള്ളികൾ. പള്ളിയുടെ മുനാരത്തിനുമീതെ ചന്ദ്രകല ഉദിച്ചിരിക്കുന്നു. ഈന്തപ്പനത്തോട്ടങ്ങൾ കൗതുകപൂർവ്വം ചന്ദ്രനെ നോക്കുന്നു. അതിനു നടുവിൽ നീട്ടുകയും പരത്തുകയും ഉരുട്ടുകയും ചെയ്ത് വാളുകൾ പോലെ വെട്ടിത്തിളങ്ങുന്ന അറബി അക്ഷരങ്ങൾ. അത് ആമിനയ്ക്ക് വായിക്കാനറിയാം. തവക്കലത്ത് അലല്ലാ അർത്ഥവും അറിയാം. ദൈവമേ, എല്ലാം നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇത്താത്ത അറയിലേക്ക് നടന്നു പോകുന്നത് ആമിന കണ്ടില്ല, കേട്ടു. മെതിയടി ഇഷ്ടികയിട്ട നടുവകത്ത് ശബ്ദമുണ്ടാകുന്നു. ആമിനയുടെ മനസ്സ് തിളച്ചു പൊങ്ങി. കഴിഞ്ഞയാഴ്ച ഇറച്ചി മുറിക്കുമ്പോൾ കത്തിത്തട്ടി കൈയറ്റുപോയത് അവൾ ഓർത്തു. ചോര അടിമുറിഞ്ഞ് വെള്ളമൊഴുകുന്നതുപോലെ കുതിച്ച് ചാടി വന്നു. അന്ന് കൈ വേദനിച്ചിരുന്നതുപോലെ ഇന്ന് മനസ്സും വേദനിക്കുന്നു. ആമിനേ, ഇത്താ, ഒന്ന് അടുക്കളയിപ്പോ, പത്തിരി ഓട്ടലുണ്ട്. അറയുടെ വാതിൽക്കൽ നിന്നാണ് ഇത്താത്ത നിർദ്ദേശിച്ചത്. ആ വാതിൽപ്പടിയും പിടിച്ച് അളിങ്കാക്ക ഒരു നിമിഷം ചിരിച്ചു നിന്നതിന് വല്ല ഉദ്ദേശവുമുണ്ടോ? ആമിന ഇത്താത്ത പറഞ്ഞതനുസരിച്ചു. അടുക്കളയിൽ ചെന്ന് പത്തിരി മറിച്ചിട്ടു. അവൾ ആളിക്കത്തുന്ന തീ നോക്കി നിന്നുപോയി. ചെന്താമരപ്പൂ പോലെ വിടർന്ന ഇതളുകളായി തീ കത്തിയമരുന്നു. ഇത്താത്ത ചോദിച്ചു, അനക്കെന്താ അണ്ടി ഒരു തരിപ്പ്? രക്ഷപ്പെടുവാൻ വേണ്ടി ആമിന പറഞ്ഞു, തലചിറ്റണ്. ആമിന ഇത്താത്ത ആമിനയുടെ മുഖത്തേക്ക് നോക്കി. ആമിനെ, അവൾ കേട്ടില്ല. ആമിനെ, ഈ എന്തിനാ കരയണ? ആമിന കരയുന്നുണ്ടായിരുന്നുവോ? അവൾക്കറിവില്ലായിരുന്നു. അവളുടെ വലത്തേക്കായി കൺപോളകൾ തടവി, നനഞ്ഞിട്ടുണ്ട്. മോള് പോയി കിടന്നോ? താൻ എന്തിനാണ് കരഞ്ഞത്? ആമിന അവളുടെ അറയിലേക്ക് നടന്നു പോകുമ്പോൾ ആലോചിച്ചു. പതുക്കെയാണ് അവൾ നടന്നത്. ഇത്താത്ത തന്നെ നോക്കി നിൽക്കുന്നുണ്ടാകും. ആമിന തിരിഞ്ഞു നോക്കി. ഇത്താത്ത കണ്ടു. ഇത്താത്ത നെടുവീർപ്പിട്ടു. ആരോടുന്നില്ലാതെ പറയുന്നു, എല്ലാം പടച്ചവന്റെ വിധി. ആമിനയ്ക്ക് ഇടനിഞ്ഞു പൊട്ടിയതുപോലെ അനുഭവപ്പെട്ടു. കരളും ചോരയും കുടൽമാലകളും വാരിയലുകളും വെള്ളപ്പൊക്കത്തിൽ കുത്തിയൊലിച്ചു പോകുന്ന ചാളകൾ പോലെ ഇപ്പോൾ ഒഴുകിപ്പോകും. ആമിന മുറിയിൽ വന്നിരുന്നു. ആ മുറിക്ക് മറ്റു മുറികളിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല. അലുമിനിയം പെയിന്റിട്ട ഇരുമ്പഴികളും വെന്റിലേറ്ററും ഉള്ള വലിയ ജനൽവാതിലുകൾ അവയ്ക്കുണ്ട്. ജനൽവാതിലിൽ നേരിയ നീല സിൽക്കിന്റെ തിരശീലകൾ കാറ്റിൽ പാറിക്കളിക്കുന്നു, പൊങ്ങുന്നു, ചുളിഞ്ഞു താഴുന്നു. ആ തിരശീലകളിൽ ആത്തച്ചക്കയുടെ വലിപ്പമുള്ള ഇലകളുണ്ട്. അവ കരങ്ങൾ പോലെയാണ്. ഇബിലീസിന്റെ കരങ്ങളോ ദൈവദൂതന്മാരുടെ കരങ്ങളോ? അവ ആമിനയെ പിടിച്ചു ഞെക്കുവാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടോ? ആമിന കട്ടിലിൽ വന്നിരുന്നു. ആ വലിയ രണ്ട് കട്ടിലുകൾ വെളുത്ത 14 തലയണയുറകൾക്ക് ചുറ്റും ഇളം പച്ച നിറത്തിലുള്ള വക്കുകൾ തുന്നിപ്പിടിപ്പിച്ചത്. വെള്ളവിരിപ്പ് വിരിച്ച കിടക്കകളുടെ 4 ഭാഗവും അടക്കിവെച്ചിരിക്കുന്നു. ആമിനയ്ക്ക് തൊണ്ടയിൽ മീൻമുള്ളു കുത്തിയ പോലെ അനുഭവപ്പെട്ടു. തേങ്ങിക്കരഞ്ഞാൽ എന്തൊരു സുഖമായിരിക്കും. അവൾക്കിന്ന് ഒരു കുട്ടിയെപ്പോലെ കരയുവാൻ കഴിയുകയില്ല. ഒന്നോ രണ്ടോ കുട്ടികൾ അവൾക്കുണ്ടാകേണ്ട പ്രായം കഴിഞ്ഞിരിക്കുന്നു. ആമിന ഒഴിഞ്ഞുകിടക്കുന്ന സോഫാ സെറ്റുകളിലേക്ക് നോക്കി. വർണ്ണചിത്രങ്ങൾ തയ്ച്ചുവെച്ചിരിക്കുന്ന ഉറകൾ, കണ്ണാടി വെച്ച ടീപ്പോയികൾ. ആ മുറി ഒരു സുന്ദരന്റെ ശവം പോലെയാണ്. ആമിനയുടെ മനസ്സ് പിടച്ചു. ഒരിക്കലും പഴയകാലം ഓർമ്മിക്കാതിരിക്കൂ. കണ്ണീർ ഉരുണ്ടുകൂടിയ ആമിനയുടെ കണ്ണുകൾ മേൽപോട്ടുയർന്നു. മീതെയെല്ലാം കേൾക്കുന്ന, കാണുന്ന, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന ദൈവമുണ്ട്. ആമിന അപ്പോൾ കണ്ടത് മതിലിന്മേൽ പതിച്ചുവെച്ചിരിക്കുന്ന ഒരടി നീളമുള്ള അദ്ദേഹത്തിന്റെ ചിത്രമാണ്. അവൾ നോക്കി. അദ്ദേഹം എന്തൊരു സുന്ദരനാണ്! ചുരുളൻ തലമുടി, ചടുലമായ കണ്ണുകൾ, തടിച്ച മീശ. കുപ്പായത്തിന്റെ കീശയിൽ കുത്തിവെച്ച പേനയുടെ ക്ലിപ്പും കാണാം.
അത് സ്വർണ്ണം.

നിറത്തിലുള്ളതായിരുന്നു എന്ന് ആമിനയ്ക്കറിയാം. ആമിന വീണ്ടും ഓർമ്മിച്ചു, ആ മുറി ഒരു സുന്ദരന്റെ ശവം പോലെയാണ്. വല്ല ശബ്ദവും കേട്ടുവോ? ഉവ്വ്. ആമിനെ, ഇത്താ ഈ കഞ്ഞി കുടിക്കണല്ലേ? മേണ്ട. ഏ, തല ചിറ്റണ്. ഇത്താത്ത നെടുവീർപ്പിടുന്നത് ആമിന വീണ്ടും കേട്ടു. ആമിനയെ ഭ്രാന്തി പിടിപ്പിക്കുന്നത് ഈ സഹതാപ പ്രകടനമാണ്. അവൾ വീണ്ടും ശിരസുയർത്തി. ഒരിക്കൽ കൂടി ആ ചിത്രം കണ്ടു. രണ്ടു വർഷം മുൻപ് ആ കിടക്കയിൽ അദ്ദേഹം അവളോടൊപ്പം. ആ ദിവസങ്ങൾ ഇനി ഒരിക്കലും മടങ്ങിവരില്ലേ? രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അളിങ്കാക്കയെ പോലെ നിത്യവും വന്നിരുന്നു. അവർ അന്ന് ചിരിച്ചിട്ടുണ്ട്, വഴക്കടിച്ചിട്ടുണ്ട്. രണ്ടുപേരായിരുന്നില്ല, അന്ന് ഒരാൾ മാത്രം. ആ ഏകത്വം വേർപ്പെടുത്തിയപ്പോഴുള്ള വേദന എത്ര ദുസ്സഹം. ഒരു ദിവസം അദ്ദേഹം വന്നില്ല. പിറ്റേന്ന് വരുമെന്ന് ആമിന പ്രതീക്ഷിച്ചു. പിറ്റേന്നും വന്നില്ല. ആമിന പേടിച്ചു. അങ്ങനെ മാസങ്ങൾ, ദിവസങ്ങൾ, രണ്ടു വർഷങ്ങൾ. ഇന്ന് ആമിനയ്ക്കറിയാം, അദ്ദേഹത്തെ ഒരു നാടകക്കാരി കൊണ്ടുപോയി. അല്ലെങ്കിൽ അദ്ദേഹം നാടകക്കാരിയുടെ കൂടെ പോയി. എവിടേക്ക്? നിശ്ചയമില്ല. ഇത്താത്തയുടെ അറയിൽ നിന്ന് അളിങ്കാക്ക ചിരിക്കുന്നു. ഇത്താത്ത അദ്ദേഹത്തിനരികെ മുമ്പ് ആമിന അവളുടെ ഭർത്താവിനടുത്തിരുന്നതുപോലെ ഇരിക്കുന്നുണ്ടാകണം. എന്തായിരിക്കും ഇത്താത്തയും അളിങ്കാക്കയും സംസാരിക്കുക? ആമിന മതിലോടൊട്ടിയിരുന്നു. ജനവാതിലുകൾ ശബ്ദമുണ്ടാക്കാതെ തുറന്നു വെച്ചു. ഒരു പെണ്ണിനെ എത്ര കാലം ഇങ്ങനെ സഹിച്ചു നിൽക്കാൻ കഴിയും? അളിങ്കാക്ക മിണ്ടിയില്ല. മൊയ്യി കിട്ടൂലേ? പുറമെ ഊക്കേറിയ കാറ്റ് കൂരിരുട്ടിൽ മൂളുന്നു. മൊയ്യെ കിട്ടണമെങ്കിൽ ആളെവിടാന്നറിയണ്ടേ? അറിയൂലേ. ഇത്താത്തയുടെ സ്വരം ജനൽവാതിലുകളിലൂടെ തിരശീലകൾ പൊങ്ങുന്നു. വീണ്ടും ചുരുണ്ട് താഴുന്നു. ഇല്ല, ഇത്താത്ത നെടുവീർപ്പിട്ടു. അപ്പോൾ ആമിനയുടെ കൈകളിലും കാതുകളിലും മൂക്കിലും നാവിലും തലയിലും കാലിലും എല്ലാ അവയവങ്ങളിലും കുന്തമുനകൾ കൊണ്ട് കുത്തി വേർവിടിയിച്ചതുപോലെ അനുഭവപ്പെട്ടു. ആ വേദനയോടെ എല്ലാം സഹിക്കാമായിരുന്നു. അപ്പോഴേക്കും വേറിട്ട എല്ലാ അവയവങ്ങളും ഒന്നിച്ചു കൂട്ടി ഒടിക്കുന്നു. വീണ്ടും കുന്തമുന ശരീരത്തിൽ തറയ്ക്കുന്നതുപോലെ മതിലിൽ തൂക്കിയിട്ടിരിക്കുന്ന ഭർത്താവിന്റെ ചിത്രം ചിരിക്കുന്നു. അദ്ദേഹം ആമിനയെ ഇളിച്ചുകാട്ടുന്നു. ആമിനെ, കരയാതിരിക്കൂ. ആരോ മന്ത്രിക്കുന്നതുപോലെ തോന്നി. അവളുടെ തലമുടിയിൽ ആരോ കൈവിരലുകൾ കൊണ്ട് പതുക്കെ തടവുന്നു. നെറ്റിയിലെ വിയർപ്പ് വെളുത്ത തൂവാല കൊണ്ട് തുടയ്ക്കുന്നു. ആ തൂവാലയിൽ നിന്ന് അത്തറിന്റെ പരിമളം പൊഴിയുന്നു. വിയർപ്പ് തുടച്ചു കളഞ്ഞ ശേഷം ആമിനയുടെ ചുണ്ടുകളിൽ മൃദുലമായി നുള്ളുകയും ചെയ്തു. വെട്ടുകണ്ണിട്ട് ശിരസ് പൊക്കാതെ ആമിന നോക്കി. ആരായിരിക്കും? ആമിനയ്ക്കറിയാം. ചീകിയൊതുക്കി വെച്ച മുടി, നീണ്ട ചെറുവിരൽ വലിപ്പത്തിൽ കൈവിരലുകൾ കൊണ്ട് ഞെക്കിയമർത്താവുന്ന മൂക്ക്, കറുത്ത നേരിയ മീശ, ചെറിയ മലർന്ന ചുണ്ടുകൾ. ചുണ്ടുകളിലും കണ്ണുകളിലും മന്ദസ്മിതം ഒളിച്ചു കളിക്കുന്നു. ആമിന കൈകൊണ്ട് ഇരുട്ടിൽ തപ്പി. ഒന്നുമില്ല. ഇത്താത്തയുടെ മാപ്പിള, റബ്ബേ. ആമിന കൈകൊണ്ട് ശിരസാകെ ഞെക്കിയമർത്തി. തല പൊട്ടിത്തെറിച്ചു പോകുമെന്ന് അവൾ ഭയപ്പെട്ടു. അവൾ കിടന്ന വെള്ളവിരിപ്പിന്മേൽ സ്ത്രീരൂപത്തിന്റെ വടുക്കൾ കാണുന്നു. മറ്റേ കിടക്കമേൽ വിരിച്ച വിരിപ്പ് അവൾ നോക്കി. ഒന്നുമില്ല. വെള്ളക്കടലാസുപോലെ ചുളിവുകൾ വീഴാതെ ഒരു കറുത്ത നേർരേഖ മാത്രം അതിന്റെ നടുവിൽ കണ്ടു. നെയ്ത്തിൽ വന്ന പിഴയായിരിക്കും. ആമിന അറിയാതെ കൈ നീങ്ങി തപ്പി നോക്കി. കറുത്ത നേർരേഖയ്ക്ക് സ്ഥാനമാറ്റം നേരിടുന്നു. അവളത് പൊക്കിയെടുത്തു. തലനാര്. ആരുടെ? ആമിന കിടന്നു. ഇത്താത്തയും അളിങ്കാക്കയും പതുക്കെ സംസാരിക്കുന്നത് കേൾക്കാം. മനസ്സിലാവുന്നില്ല. നേരിയ മൂളൽ. കണ്ണുകൾ താനെ അടയുന്നു. അപ്പോൾ ആമിന കണ്ടു. കാർമേഘങ്ങൾക്കിടയിൽ സ്വർണപ്രാവുകൾ പറക്കുന്നു. കണ്ണിന് ചുറ്റുമുണ്ടായിരുന്ന തങ്കനിറം മഞ്ഞളിച്ച് വിളർത്ത് പച്ചയായി മാറുന്നു. കൂറ്റൻ മണിമാളികകൾ. കല്ലായിപ്പാലത്തിനു മീതെ മരം നിറച്ച ലോറികൾ അതിശീഘ്രം പാഞ്ഞുപോകുന്നു. ഏറ്റവും നീളമുള്ള മരത്തടിയുടെ അഗ്രത്തിൽ ചെറിയൊരു ചുവന്ന കൊടിയുണ്ട്. ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടങ്ങൾ, വിരിഞ്ഞ് ചുവന്ന പൂക്കൾ, നിലം തൊടുന്ന മുടിയുള്ള സുന്ദരികൾ. നടുവകത്തെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ കരച്ചിലാണ് ആമിന ആദ്യം കേട്ടത്. അവൾ കണ്ണുകൾ തുറന്നു, സ്വിച്ച് അമർത്തി. മുറിയിൽ ആകമാനം പ്രകാശം പരന്നു. ഇത്താത്തയുടെ അറയിൽ നിന്ന് കടുപ്പമുള്ള സ്വരത്തിൽ അളിങ്കാക്ക സംസാരിക്കുന്നു. കൽമേയി, കൽമേയി. യാതൊരനക്കവുമില്ല. കൽമേയി, യാതൊരനക്കവുമില്ല. പഹച്ച് കിടക്കിയുമായിട്ട് കണ്ടാല് മരിച്ച മാതിരിയാ. ആമിന ഊറി ചിരിച്ചുപോയി. മുമ്പ് ഇതേ ആശയം അളിങ്കാക്ക വെളിപ്പെടുത്തിയത് അവൾക്ക് ഓർമ്മ വന്നു. ഇവളും കിടക്കിയും ഇത്തിക്കണ്ണിയും മാവുന്തടിയും പോലാ. കണ്ടാ പിന്നെ വേറിടൂല. ആമിന നടുവകത്തെത്തി. കുട്ടി കരയുന്നു. ആമിന കണ്ഠമനക്കി. അളിങ്കാക്ക അപ്പോൾ ഇത്താത്തയെ വിളിക്കുന്നുണ്ട്. ആമിന ഈണത്തിൽ പാടി. താലോലം താലോലം താലോലം താലോലം കേട്ടിട്ടുറങ്ങിക്കോ താലോലം താലോലം. കുട്ടിയുടെ കരച്ചിൽ കുറഞ്ഞു. ആമിന തൊട്ടിലിന്റെ കയർ ഇരുകരങ്ങളും കൊണ്ട് പിടിച്ച് അലസമായി മുമ്പോട്ടും പിമ്പോട്ടും തള്ളുവാൻ തുടങ്ങി. ആമിന നീട്ടിപ്പാടി. അളിങ്കാക്കയുടെ ശബ്ദം കേട്ടില്ല. കുട്ടി മയങ്ങിക്കിടന്നു. ആമിന വീണ്ടും കിടപ്പറയിൽ വന്നിരുന്നു. ആർത്തു കരയണമെന്നുണ്ടായിരുന്നു. അവൾ തലയണ അമർത്തിപ്പിടിച്ച് കിടന്നു. കിടക്കയിൽ ഉരുണ്ടു. കറുത്ത ഭീകരന്മാരായ ചെകുത്താന്മാർ വന്ന് കൂക്കി വിളിക്കുന്നു. അവളെ പരിഹസിക്കുന്നു. അളിങ്കാക്ക വടികൊണ്ടടിച്ച് അവറ്റയെ ആട്ടിപ്പായിക്കുന്നു. മുറി ആകമാനം ഇരുളിലാണ്ടിരിക്കുന്നു. വിദൂരതയിൽ മിന്നുന്ന വഴിവിളക്കിന്റെ മങ്ങിയ വെളിച്ചം പോലെ അവൾ അളിങ്കാക്ക

0: കുട്ടിയെ കാണുന്നു. ആമിനെ, ദയവ് ചെയ്ത് പിറകോട്ട് നോക്കാതിരിക്കൂ. കൽമേയി, വീണ്ടും അളിങ്കാക്ക. ആമിന ചെവിയോർത്തു. ഇത്താത്തയെ അളിങ്കാക്ക വേദനിപ്പിച്ചിട്ടുണ്ടാകണം. കിടന്നുറങ്ങുമ്പോൾ ആമിനയെ വിളിക്കാതെ ഉണർത്തുവാൻ ആമിനയുടെ ഭർത്താവിന് ഒരു സൂത്രമറിയാമായിരുന്നു. നൂൽ നനച്ച് ആമിനയുടെ ചെവിക്കും മൂക്കിനും ചുറ്റും തിരിക്കും. പ്രാണിയാണെന്ന് ധരിച്ച് അവയെ ശക്തിപൂർവ്വം പിടിച്ചു കൊല്ലാൻ ആമിന ഭാവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിരി മുഴങ്ങും. ആ സുഖം അനുഭവിച്ചിട്ട് ഇപ്പോൾ രണ്ടു വർഷമായി. കൽമേയി, ഒരു ഗ്ലാസ് വെള്ളം താ. ഇത്താത്ത എഴുന്നേറ്റിട്ടുണ്ടാകണം. കാൽപെരുമാറ്റം കേൾക്കുന്നു. ആമിന അടുക്കളയിലേക്ക് ഓടി ഗ്ലാസ് എടുത്ത് കഴുകി. മീൻ വാസനിക്കുന്നുണ്ടോ? ഇല്ല. ഗ്ലാസിൽ വെള്ളമെടുത്ത് ഇത്താത്ത വാതിൽ തുറക്കുന്നതും കാത്തുനിന്നു. പ്ലാസ്റ്റിക്കിന്റെ വാതിൽപ്പടി പിടിച്ചു നിൽക്കുമ്പോഴാണ് അളിങ്കാക്കയുടെ മുഖം അവൾ അസലായി കണ്ടത്. ഇത്താത്തയുടെ മെതിയടി ശബ്ദിച്ചു. അറയുടെ വാതിൽ തുറന്നു. വെളിച്ചത്തിൽ ഒരു ഗ്ലാസ് വെള്ളവും പിടിച്ച് ആമിന നിൽക്കുന്നു. ഇത്താത്ത പകച്ചു നിൽക്കുന്നു. എന്താണിത്? ഇത് വെള്ളം. അന്നോടാര് പറഞ്ഞ്? അളിങ്കാക്ക പറയണത് ഞാൻ കേട്ടു. ഈ ഉറങ്ങിയിട്ടില്ലായിനോ? ഇത്താത്ത ഗ്ലാസ് വാങ്ങി. അറയുടെ വാതിലടഞ്ഞു. മരത്തോട് ഉരസുമ്പോഴുള്ള സ്വരം ഉയർന്നു. ഇത്താത്തയോട് അളിങ്കാക്ക എന്തോ ചോദിക്കുന്നു. ഇത്താത്ത മറുപടി പറയുകയും ചെയ്യുന്നു. അളിങ്കാക്കയുടെ സ്വരം അല്പം പൊങ്ങിപ്പോയി. അപ്പം മോളിന്റെ കൽപ്പനയും കാത്തു കിടക്കേ. അത്തറിന്റെയും പൗഡറിന്റെയും പരിമളം ഇത്താത്തയുടെ മുറിയിൽ നിന്നോ തന്റെ മുറിയിൽ നിന്നോ? ആമിന സംശയിച്ചു.
1: കഥാനേരത്തിൽ ഇതുവരെ കേട്ടത് എൻ പി മുഹമ്മദിന്റെ കഥ 42-ാം വീട്ടിൽ ചെകുത്താൻ. അവതരണം വീണ എ.
2: കഥാനേരം.

0: ആകാശവാണി കോഴിക്കോട്.
1: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
3: തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയ നിരവധി പദ്ധതികളിലൂടെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടിയ ഭരണാധികാരിയാണ് ഡോക്ടർ പി ബി സലീം, IAS. പശ്ചിമബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരിക്കെ സ്ഥാപനത്തെ വളർച്ചയിലേക്കും ദേശീയ തലത്തിൽ വലിയ അംഗീകാരങ്ങളിലേക്കും അദ്ദേഹം നയിക്കുകയുണ്ടായി. ഭരണരംഗത്ത് കാര്യക്ഷമതയും ദീർഘവീക്ഷണവും ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം തെളിയിച്ച കോഴിക്കോട് മുൻ ജില്ലാ കലക്ടറും ഇപ്പോൾ പശ്ചിമബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ പി ബി സലീമുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. കൂടെ ഫഹദ് റാസ.
4: IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒപ്പിടുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത് ഒരുപാട് ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, അവർ ഭരണത്തിലിരിക്കുമ്പോൾ അവരെപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം, ഒരു തീരുമാനം എടുക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു കാര്യം, അത് ഇന്ത്യയിലെ
5: ദരിദ്രനായ
4: ആളെ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാറുണ്ട്. ഈ രീതിയിൽ അടിസ്ഥാനപരമായിട്ട് താങ്കൾ അന്നും ഇന്നും സൂക്ഷിക്കുന്ന ഒരു മൂല്യം, ഒരു പ്രിൻസിപ്പിൾ എന്താണ് ഒരു തീരുമാനമെടുക്കുമ്പോൾ?
5: അല്ല, അതിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ വലിയ തത്വമുണ്ടല്ലോ, അല്ലെങ്കിൽ മൂല്യബോധം. അതിനപ്പുറത്തേക്ക്, അതിൽ വലുതായിട്ട് അതിനപ്പുറത്തേക്കായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഭരണത്തിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൻ്റെ ചെറുതായിട്ടെങ്കിലും നമുക്ക് മനസ്സിൽ വെക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇപ്പം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് ആരെയൊക്കെ ഏതെല്ലാം രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുടെ ക്വാളിറ്റി കൂടും, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റും കൂട്ടാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ എപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരു കാര്യമാണ്, എന്തായിരിക്കും ആകുക. അത് തീർച്ചയായിട്ടും ചെയ്യലുണ്ട്,
4: ചെയ്യാറുണ്ട്.
5: അതിനപ്പുറത്തേക്ക് പ്രൊവാക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കലും ഉണ്ട്. രണ്ട് രീതിയിലാണ്, ഒന്ന് പ്രൊവാക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആയി വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കുക, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെങ്കിലും രണ്ട് രീതിയിലാണല്ലോ ഭരണതരത്തിലെ കാര്യങ്ങൾ. അപ്പോൾ പ്രൊവാക്റ്റീവായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്.
4: താങ്കൾക്ക് ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു നേട്ടമായിരുന്നു വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി 100 കോടിക്കധികം ലാഭം.

0: ഉണ്ടാക്കി എന്നുള്ള ഒരു കാര്യം
1: ബംഗാളില്,
0: പശ്ചിമ ബംഗാളില് ആ ഒരു നേട്ടത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അതുവരെയുള്ള അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു?
1: ബംഗാൾ വിദ്യുച്ഛക്തി ബോർഡ് അല്ലെങ്കിൽ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സെയിം സ്റ്റോറി തന്നെയാണ്. ഇലക്ട്രിസിറ്റി ബോർഡുകൾ, പവർ കോർപ്പറേഷനുകൾ പൊതുവിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എല്ലാം അത് വലിയ രീതിയിൽ ചലഞ്ചിലാണ്. അതിപ്പോൾ കേരളത്തിലും അതേ അവസ്ഥയാണ്, മറ്റ് ബീഹാർ ആണെങ്കിലും യു പി ആണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലും ഒക്കെ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, വൈദ്യുതി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കാൻ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഏത് ഭരണമാണെങ്കിലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ വിദ്യുത് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പോണൻസിൻ്റെ ഒക്കെ ചാർജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അതിനനുസരിച്ച്

0: പറഞ്ഞ വിദ്യുത് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പോണൻസിനും ഒക്കെ ചാർജ്
1: അതെ, അതിനനുസരിച്ച് ഈ വൈദ്യുതി ചാർജ് കൂട്ടുക എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട്
0: സ്വാഭാവികമായിട്ട് നടപ്പാക്കാത്ത കാര്യമാണ്, ചെയ്യാൻ കഴിയാത്ത. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഇംബാലൻസ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന വൈദ്യുതി ബോർഡിലാണെങ്കിലും അതുപോലെ സംവിധാനങ്ങളിലൊക്കെ എഫിഷ്യൻസിയുടെ, ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലൈനിൽ നിന്ന് ഹുക്കിട്ട് ഇല്ലീഗലായിട്ട് കണക്ഷൻ എടുക്കുന്ന നൂറുകണക്കിന് ഇൻസ്റ്റൻസസ് ഉണ്ട്. അതുപോലുള്ള മറ്റിതാണ്, ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി കൊടുത്താൽ അതിൻ്റെ ബില്ല് കിട്ടാ കുടിശ്ശികയായിട്ട് കിടക്കുന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ സംസ്ഥാനങ്ങളിലും കേരളം ഉൾപ്പെടെ ഇതുകൊണ്ടൊക്കെ തന്നെ വൈദ്യുതി ബോർഡിന് വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബംഗാളിൽ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ബംഗാളിലെ വൈദ്യുതി ബോർഡിൽ 2019 ഞാൻ ചാർജ് എടുക്കുന്നത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട്. അന്ന് ലോസ് മേക്കിംഗ് ആയിരുന്ന കമ്പനി ഇന്നിപ്പോൾ 2021 ആദ്യമായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് പെർഫോമിംഗ് പവർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അതിനെ അംഗീകരിച്ചു. അത് വലിയ റെക്കഗ്നീഷൻ വന്നു. എന്ന് മാത്രമല്ല, ഗ്രാജുവലി പതുക്കെ പതുക്കെ നമുക്കത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോൾ നമുക്ക് ചാർജ് കൂട്ടിയിട്ട് കമ്പനിയെ മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആവശ്യമില്ലാത്ത സ്റ്റാഫിനെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റ് അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല. സാധ്യമായിട്ടുള്ള കാര്യം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ജീവനക്കാരും ആളുകളെ അവരെ മൊബിലൈസ് ചെയ്തുകൊണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് ആ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ ചെയ്തത് അവിടെയുള്ള സ്റ്റാഫിനെ, എംപ്ലോയീസിനെ മൊബിലൈസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരൊരു പാർട്ടിസിപ്പേഷൻ, അവർക്ക് അവരുടെ സ്വന്തമാണ് ഈ സ്ഥാപനം എന്ന തോന്നലുണ്ടാക്കാനും അതിലൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. തോന്നലുണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളവിടെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒന്ന് നമ്മളൊരു മന്ത്ലി സ്റ്റാർ ഓഫ് ദി മന്ത്, ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്, എല്ലാ തരത്തിലുള്ള ക്ലറിക്കൽ സ്റ്റാഫ് ആണെങ്കിലും ഗ്രൂപ്പ് ഡി സ്റ്റാഫ് ആണെങ്കിലും നോൺ ടെക്നിക്കൽ ടെക്നിക്കൽ ഓഫീസ് എല്ലാ ലെവലിലും സ്റ്റാർ ഓഫ് ദി മന്ത് എന്ന രീതിയിൽ ഈ ബാക്കിയുള്ളവർ സഹപ്രവർത്തകർ തന്നെ ഐഡന്റിഫൈ ചെയ്ത് തിരഞ്ഞെടുക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മളെല്ലാ കേന്ദ്രങ്ങളിലും പരസ്യമായി പ്രദർശിപ്പിക്കാനും അവർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത് അനുമോദിക്കുന്ന സിസ്റ്റം, അതുപോലെ തന്നെ വർഷാവസാനം ഈ പറയുന്ന എല്ലാ യൂണിറ്റുകളിലും ഏറ്റവും നന്നായി പ്രവർത്തിച്ച ജീവനക്കാരെ, എല്ലാ തരത്തിലുള്ള ജീവനക്കാരെയും തിരഞ്ഞെടുക്കുകയും അവർക്ക് ക്യാഷ് ഇൻസെൻറ്റീവ് അടക്കം കൊടുക്കുന്ന ഒരു സിസ്റ്റം, അതുപോലെ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്കുള്ള ഗ്രാൻറ്റുകൾ, ജീവനക്കാർക്ക് ഓഫീസർമാർക്ക് അതിൻ്റെ ഒരു ഇൻസെൻറ്റീവ് എന്ന നിലയ്ക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകാനും കാണാനും അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോകാനുള്ള അവസരങ്ങൾ, സ്കോളർഷിപ്പുകൾ, ഇതെല്ലാം ഏർപ്പെടുത്തി.
1: ഇതൊക്കെ സാധാരണ സ്വകാര്യ മേഖലയിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്.
0: സ്വകാര്യ മേഖലയിൽ മാത്രം സാധ്യം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് ആയ വർഷം മുതൽ എല്ലാ ജീവനക്കാർക്കും, ഏറ്റവും താഴെയുള്ള ജീവനക്കാരൻ മുതൽ ഏറ്റവും മുകളിലുള്ള ജീവനക്കാരൻ അല്ലെങ്കിൽ ഓഫീസർ വരെ എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം ബോണസായി കൊടുത്തു. അത് വലിയൊരു
1: സമയത്ത് മാത്രം അത് തുടർന്നു പോകുന്നു,
0: അല്ല തുടർന്നു പോരുന്നു. അപ്പൊ എന്റെ അതിൻ്റെ അകത്തൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പോളിസി ഉണ്ടായിരുന്നത്, ഇത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലാക്കിയത് ജീവനക്കാരാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ആ ലാഭത്തിന്റെ ഒരു വിഹിതം അവർക്ക് അർഹതപ്പെട്ടതാണ്. പക്ഷെ അത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അതൊരിക്കലും നമ്മൾ ചെയ്യലില്ല. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല, ഇപ്പോൾ എൻ്റെ 10-25 വർഷത്തെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുള്ള കാര്യം, സർക്കാർ സംവിധാനത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എത്ര നന്നായി പ്രവർത്തിച്ചാലും അതിനുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടില്ല. അതുപോലെ തന്നെ എത്ര വർക്ക് ചെയ്യാതിരുന്നാലും അതിനനുസരിച്ചിട്ട് അതിനുള്ള ഒരു ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ ചെയ്യില്ല.
1: ഒന്നും കുറയുന്നുമില്ല.
0: ഇപ്പോൾ തീരെ വർക്ക് ചെയ്യാത്തൊരു സ്റ്റാഫ് നമ്മൾ ശമ്പളം കുറയ്ക്കുന്നുണ്ടോ?
1: ഇല്ല.
0: ഇല്ല. അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഓഫീസർക്ക്, ഒരു ജീവനക്കാരൻ, നമ്മൾ ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല.
1: ഇല്ല.
0: അപ്പോൾ ഒരു ഇൻസെന്റീവും ഇല്ല, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും ഇല്ല. ഇത് വലിയൊരു ഇഷ്യൂ ആണ്.
1: പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥർക്കും മറ്റും ഈ ഒരു പരാതി ഉണ്ടാവില്ലേ?
0: അതൊരു കോമ്പറ്റീഷൻ വരും, അവർക്കും ചെയ്യാമല്ലോ.
1: അല്ല, അവർക്ക് ഈ ബോണസോ അല്ലെങ്കിൽ ഇൻസെന്റീവോ കിട്ടിക്കോളുന്നില്ലല്ലോ.
0: അല്ല, ഒരു ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കണം. ഇതിപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അത് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്, സാധ്യതകളുണ്ട്.
1: പക്ഷെ അവിടെയും മുകളിലിരിക്കുന്ന ആളുകൾ ആ തീരുമാനം എടുത്താലല്ലേ അത്
0: ചെയ്യുള്ളൂ, ചെയ്യാൻ പറ്റൂ. അല്ല, അതൊരു ഒരു സോഷ്യൽ പ്രഷറായിട്ട് വരാമല്ലോ. ഇപ്പോൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ അവിടെയുള്ള യൂണിയനുകൾക്ക് ബാക്കിയുള്ളവർക്ക് ആവശ്യപ്പെടാം, അവർക്ക് പെർഫോമൻസിലൂടെ പെർഫോമൻസ് ഒരു ഇൻസെൻറ്റീവായിട്ട് കൊണ്ടുവരാൻ, അല്ലേ, അതൊരു ബാർഗെയിനിങ് പോയിന്റ് ആയിട്ട് കൊണ്ടുവരാൻ എന്നെനിക്ക് തോന്നുന്നു.
1: അങ്ങനെ ഏതെങ്കിലും മാതൃകകൾ പിന്നീട് ഉണ്ടായോ അതിനെ തുടർന്ന്?
0: പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഉള്ള ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ യൂണിയൻ ഇത് ആവശ്യപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമുക്കും ഇൻസെൻറ്റീവ് വേണം, അപ്പോൾ അവർ

0: നമ്മളെ ഇത് ചെയ്തു ബന്ധപ്പെട്ടവർക്ക് ഉദ്യോഗസ്ഥർ. അപ്പം മുന്നേ അവർ പെർഫോം ചെയ്ത് അവർ ഈ കമ്പനിയെ മാറ്റിയെടുത്താൽ ഇൻസെൻറ്റീവ് കൊടുക്കാൻ നിങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ട് അവരുടെ റൈറ്റാണല്ലോ, നിങ്ങളുടെ ഒരു ഔദൗര്യമല്ലല്ലോ, അതവരുടെ റൈറ്റായിട്ട് കൊണ്ടുവരണം. അല്ല, അതൊരു മാറ്റം സാമൂഹികമായിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിൽ ഒരു മാറ്റം തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. ബംഗാൾ വൈദ്യുതി ബോർഡിനെ ഇന്ത്യയിലെ ഒന്നാം നമ്പറാക്കി മാറ്റിയത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ പൊതുമേഖലയിലുള്ള വൈദ്യുതി സ്ഥാപനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ 215 സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിനെ തിരഞ്ഞെടുത്തത്. അതിൽ സ്വകാര്യ മേഖലയിലുള്ള വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളുമുണ്ട്. റിലയൻസ് പവർ അല്ലെങ്കിൽ അംബാനി പവർ തുടങ്ങിയിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾ ഉൾപ്പെടെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഈവൻ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളുടെ അപ്പുറത്തേക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അതിലെ ജീവനക്കാർക്ക് എന്നത് സ്വാഭാവികമായിട്ടും പൊതുമേഖലയിലുള്ള മുഴുവൻ ജീവനക്കാർക്കും, ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ഉള്ളവർക്ക് ഒരു അഭിമാനമായി മാറാവുന്ന. കാരണം ഇന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ശൈലി അല്ലെങ്കിൽ പലരുടെയും ഒരു പറച്ചിൽ തോന്നൽ, പൊതുമേഖലയാണെങ്കിൽ രക്ഷപ്പെടില്ല,
1: അതെ,
0: അതിനെ സ്വകാര്യവൽക്കരിച്ചാൽ അതിന് വലിയ മാജിക് ഉണ്ടായി വരും എന്നുള്ളതാണല്ലോ. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പൊതുമേഖലയ്ക്ക് ഈവൻ സ്വകാര്യ മേഖലയെ കവച്ചു വെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമാവും, അത് ഇന്ത്യയിൽ തന്നെ സാധ്യമാവുമെന്ന് കൂടിയാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. അപ്പം ഈ വൈദ്യുതി ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്താണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റവും അധികം യൂണിയനുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഉള്ള ഒരു മേഖലയാണ്. അപ്പം അങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും താരതമ്യേന അത് കുറവുള്ള മേഖലകളിൽ ഇതിനേക്കാൾ അനായാസമായിട്ട് ചെയ്യാൻ കഴിയേണ്ടതാണ്.

0: താങ്കളുടെ ഈ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ വ്യക്തി എന്ന രീതിയിൽ കൂടി കുറച്ച് വിശേഷങ്ങൾ ചോദിക്കണമല്ലോ. പൂർണ്ണമായിട്ടും വ്യക്തിപരവും അല്ല എന്നാൽ ഒഫീഷ്യലും അല്ല എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ആദ്യം ചോദിക്കാം. താങ്കളുടെ സഹോദരനാണ് പി ബി നൂഹ് ഐ എ എസ്. താങ്കളുടെ തന്നെ മാതൃക പിന്തുടർന്ന് അദ്ദേഹവും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെത്തി. ഒരേ വീട്ടിൽ നിന്ന് രണ്ട് ഐ എ എസുകാർ എന്നത് നമ്മുടെ കേരളത്തിൽ താരതമ്യേന വളരെ കുറവാണ്.
1: കേരളത്തിലല്ലേ എവിടെയാണെങ്കിലും കുറവാണ്.
0: ആ കുറവാണ്. അപ്പോ താങ്കളുടെ ഒരു ഗൈഡൻസ് അദ്ദേഹത്തിന് പഠിക്കുന്ന കാലത്ത് ഇതിലേക്ക് എത്താൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നാൽ ഇന്ന് ഇപ്പോ അദ്ദേഹം സർവീസിലുള്ളപ്പോ ഒരു മെന്റർ എന്ന രീതിയിൽ താങ്കൾ പ്രവർത്തിക്കുന്നുണ്ടോ?
1: ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോഴാണ് നൂഹ് അനുജന് ഐ എ എസിൽ വരുന്നത്. ഞാൻ കോഴിക്കോട് മൂന്നര വർഷം കളക്ടറായിരുന്നല്ലോ. അതിൽ അവസാന വർഷം 2012 വരുന്നത്. അപ്പോൾ സ്വാഭാവികം അവൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഈ കോഴിക്കോട് കളക്ടറായിരുന്നതും അതിൻ്റെ ഒരു ജനങ്ങൾക്ക് നിന്ന് കിട്ടിയ വലിയ ഒരു അംഗീകാരമൊക്കെ ആ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ പ്രയത്നിക്കാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്കറിയാം. സഹോദരങ്ങൾ നിലയിൽ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നതാണല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ രണ്ടുപേരുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരേ മേഖലയിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ സംസാരത്തിൽ ആ കാര്യങ്ങൾ ഉണ്ടാവും. പല കാര്യങ്ങളിലും രീതിയിലുള്ള
0: കൊടുക്കൽ വാങ്ങലുകളൊക്കെ
1: നടക്കാറുണ്ട്. ജനങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പ്രകടനം ആണല്ലോ നമ്മൾ കണ്ടത്.
0: അതെ. നിങ്ങൾ രണ്ട് സഹോദരങ്ങളാണോ ഉള്ളത്?
1: ഞങ്ങൾ മൊത്തം 6 സഹോദരന്മാരും 2 സഹോദരിമാരും.
0: 8 പേരാണ് മക്കൾ.
1: 8 പേര് മൂവാറ്റുപുഴ.
0: താങ്കൾക്ക് ആ ഒരു കാലത്ത് ഇതിലേക്ക് വരാൻ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമോ വ്യക്തിയോ അങ്ങനെ ഉണ്ടോ?
1: എനിക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് വരാൻ എന്നോട് ആദ്യം ഉപദേശിച്ചത് അല്ലെങ്കിൽ എനിക്ക് അതിനൊരു പ്രചോദനമായത് എൻ്റെ സ്വന്തം ഉമ്മയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മക്കളോട് പറയും, ചില മക്കളോട് പറയല്ലോ, നീ ഇങ്ങനെ വലുതാവുമ്പോൾ ഡോക്ടറായി കാണണം അല്ലെങ്കിൽ ഇന്നതാവണം അല്ലെങ്കിൽ പൈലറ്റ് ആവണം എന്നൊക്കെ പറയുന്ന പോലെ ഉമ്മ എന്തോ എന്നോട് പറയുമായിരുന്നു, നീ വലുതാവുമ്പോൾ കളക്ടറാവണം. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ കളക്ടർ എന്നിൽ കേൾക്കുന്നത്. അത് പിന്നീട് നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ തറച്ചത് അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടതാണ് ഇതിനൊരു തുടക്കം. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു.
0: ആദ്യത്തെ ഒരു ചിന്ത അങ്ങനെയാണ്.
1: പിന്നീട് അതിൽ നിന്നാണ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതാണല്ലോ നമുക്ക്
0: വലിയ കാര്യം
1: ഏറ്റവും വലിയ കാര്യം ഏറ്റവും അവസാന വാക്ക്. അപ്പോൾ അങ്ങനെയാണ് അത്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിയോഗവും.
0: താങ്കളുടെ ഭാര്യ 2 നോവലുകൾ എഴുതി. എങ്ങനെയാണ് എഴുത്തുകളെ താങ്കൾ കാണുന്നത്?
1: ഭാര്യ ഫാത്തിമ സുഹറ എഴുത്തിനെ വളരെ ഇഷ്ടപ്പെടുന്ന, അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ പണ്ട് മാസികകളിലും ആനുകാലികളിലൊക്കെ എഴുതാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കലാപരമായിട്ട് കഴിവുകളുള്ള, അതിന് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി അത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന 2 പുസ്തകങ്ങൾ മാതൃഭൂമി പബ്ലിഷേഴ്സ് ഇറക്കിയിട്ടുണ്ട്.
0: ഫാത്തി സലീം എന്ന പേരിലാണ്
1: എഴുതുന്നത്.
0: രണ്ടാമത്തെ നോവൽ വരുന്നത് ബംഗാൾ പശ്ചാത്തലമായിട്ടാണ്.
1: ബംഗാളിന്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന്റെ, അതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു ഉള്ളടക്കം.
0: അതെ അതെ.
1: അല്ലാതെ വായിച്ചപ്പോഴാണ് ഇത്രത്തോളം ഇവർ ഇതിനെപ്പറ്റി കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തിരിയുന്നത്. നമുക്കങ്ങനെ മനസ്സിലാവില്ല ഇങ്ങനെ ഇത്രയും വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ വീട്ടില് ഒരു കളക്ടറുടെ വീട്ടില് ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ അവിടെ കക്കൂസ് വൃത്തിയാക്കാൻ വരുന്നവരുടെ കൂടി ഒരു ഒരു ചിന്ത അല്ലേ, ധാരകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതമൊക്കെയായി ബന്ധപ്പെട്ട് ഇത്ര സൂക്ഷ്മമായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക്, എനിക്ക് തിരിഞ്ഞത് അപ്പോഴാണ്.
0: പിന്നെ മക്കൾ?
1: മക്കൾ എനിക്ക് 3 പേരാണ്, 3 പെൺകുട്ടികൾ. അവര് കുടുംബത്തോടൊപ്പം അവിടെ തന്നെയാണ്, കൽക്കത്തയിൽ തന്നെയാണ്. മൂത്തയാള് മെഡിസിന് പഠിക്കുന്നു, ബാക്കി 2 പേര്

0: ஆகாசத்து பின் கிண்ணவன்.
1: നമ്മള് പറഞ്ഞു തുടങ്ങിയത് കോഴിക്കോടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു, അപ്പൊ അവസാനിപ്പിക്കുന്നതും കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആകാം. താങ്കളുടെ ജീവിതത്തിൽ സർവീസിലൊക്കെ താങ്കൾ ഏറ്റവും കൂടുതൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് കോഴിക്കോടിനെ കുറിച്ച് പറയാറുണ്ട്.
2: തീർച്ചയായിട്ടും.
1: അപ്പോ ഇന്നിപ്പോ കോഴിക്കോട് മറ്റൊരു തരത്തിൽ കൂടി ഇപ്പോ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, ഫുഡ് സ്ട്രീറ്റുകൾ വരുന്നു, സാഹിത്യ നഗരമായി അറിയപ്പെടുന്നു, കൾച്ചറൽ രീതിയിൽ കൂടി അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് മാറിയിട്ടുണ്ട്. അപ്പോ ഇന്ന് ഉള്ള ഒരു കോഴിക്കോടിനെ കുറിച്ചും അതിന് ഇനി ഒരു പക്ഷേ കൈവരിക്കാവുന്ന നേട്ടങ്ങളെ കുറിച്ചും ഏത് രീതിയിലാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്?
2: എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഇന്നല്ല, പണ്ട് മുതൽ തന്നെ, ചരിത്രാതീത കാലം മുതൽ തന്നെ ഒരു പ്രത്യേകതയുള്ള നഗരമാണ്, ഒരു നന്മയുള്ള നഗരമാണ്. ആ രീതിയിൽ തന്നെയാണല്ലോ കോഴിക്കോട് പ്രശസ്തമായത്. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അതിന് വളരെയധികം, അതിന് കുറേ കൂടി അതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടും കോഴിക്കോട്ടെ നല്ല മനുഷ്യരും അവരും അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ഈ നന്മ കോഴിക്കോടിനപ്പുറത്തേക്ക്, കേരളത്തിനപ്പുറത്തേക്ക് ബാക്കി ആളുകളെയും ബാക്കി നമ്മുടെ രാജ്യത്തെ മുഴുവൻ കാണിച്ചു കൊടുക്കാനുള്ള ഇനീഷ്യേറ്റീവ് കൂടി അല്ലെങ്കിൽ അതിനുള്ള അല്ലേ അതിനു കൂടി മുന്നോട്ട് വരേണ്ടതുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്.

0: പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ എല്ലാം പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. കോഴിക്കോടുള്ള പോലുള്ള ഒരു കൂട്ടായ്മ, ആ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ നന്മ ഉള്ള മനുഷ്യർ മറ്റ് പല സ്ഥലങ്ങളിലും കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ടൂറിസം എല്ലായിടത്തും നടക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു ഉണ്ടാവും. പക്ഷേ ഈ ഒരു നന്മ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാധ്യത കൂടി നമുക്ക് ഏറ്റെടുക്കാം എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. സാംസ്കാരിക നഗരം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മാറ്റത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
1: തീർച്ചയായിട്ടും താങ്കൾ കോഴിക്കോടിനെ കുറിച്ചും ബംഗാളിനെ കുറിച്ചുമാണ് ഇപ്പോൾ വിശദമായി സംസാരിച്ചത്. ഈ രണ്ട് നഗരങ്ങൾക്കുമുള്ള ഒരു വിളിപ്പേര് എന്ന് പറയുന്നത്, ഒന്ന് സിറ്റി ഓഫ് ട്രൂത്ത് ആണ്,
0: മറ്റേ സിറ്റി ഓഫ് ജോയ് ആണ്.
1: സിറ്റി ഓഫ് ജോയ് ആണ്. രണ്ടും മനുഷ്യരിലാണ് ഈ ഒരു നന്മ കാണുന്നത്.
0: മനുഷ്യ നന്മയാണ് ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ കാര്യം, ബംഗാളികളും മലയാളികളും തമ്മിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് കൂടിയാണത്. മനുഷ്യരെന്ന നിലയ്ക്ക് ബംഗാളികളും മലയാളികളും ഒത്തിരി സമാനതകളുള്ളവരാണ് നമ്മൾ പറഞ്ഞല്ലോ.
1: അതെ,
0: അതിൻ്റെ കൂടി ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളെയും ബംഗാളികൾ എന്ന് പറയലുണ്ട്. അതിലൊരു തെറ്റില്ല. പക്ഷേ ബംഗാളികൾ എന്ന് പറയുന്നതിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ അവരെ ഒന്ന് കുറച്ച് കണ്ടുകൊണ്ടാണ് പറയുന്നത് എനിക്ക് തോന്നലുണ്ട്. അതിൽ രണ്ട് തെറ്റുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ വരുന്നവരിൽ അധിക പകുതി പേരും ബംഗാളികളല്ല. അസാമിൽ നിന്ന് വരുന്നവരെയും ഒറീസക്കാരെയും ബീഹാരികളെയും യുപ്പിക്കാരെയും ഒക്കെ നമ്മൾ ബംഗാളി എന്നാണ് പറയുന്നത്.
1: അതെ അതെ.
0: രണ്ട്, അവരൊരിക്കലും നമ്മൾ കുറച്ച് കാണേണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അന്യദേശ തൊഴിലാളികൾ എന്ന് നമ്മൾ പറയുന്ന ഇവർ, കാരണം അവരുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കേരളമായിട്ട് നിലനിൽക്കുന്നത്.
1: അതെ,
0: പണ്ട് ഗൾഫ് ഗൾഫായിട്ട് നിലനിന്ന പോലെ മലയാളികൾ പോയത് കൊണ്ട് ഗൾഫിന് ഗുണമേ ഉണ്ടായുള്ളൂ, ദോഷം വന്നില്ല. എന്നതുപോലെ തന്നെ നമ്മളീ പറയുന്ന ബംഗാളികൾ വരുന്നതുകൊണ്ട് കേരളത്തിനും നമ്മുടെ നാടിനും ഗുണമേ ഉണ്ടാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഇപ്പോൾ ഗൾഫ് പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളുകളെല്ലാം അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഇന്ന് കേരളത്തിൽ ഒരു ആശങ്ക, ഒരു കൺസേൺ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ പ്രായമായ ആളുകൾ മാത്രമാണ്, കൂടുതൽ ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് ബംഗാളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂടുതലായിട്ടും കേരളത്തിലേക്ക് ജോലിക്ക് വേണ്ടി ആളുകൾ വരുന്നു എന്നുള്ളത്. ഇത് ബംഗാളിലൊക്കെ ഒരു ആശങ്കയായി മാറിയിട്ടുണ്ടോ, അവിടെ ആളുകളില്ല എന്നുള്ള രീതിയിൽ?
0: ബംഗാളിൽ രണ്ട് രീതിയിൽ ഇത് നമുക്ക് വിസിബിൾ ആണ്. ഒന്ന് വിസിബിൾ ആകുന്ന, പണ്ട് ഒരു 10-30 വർഷം മുന്നേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ, ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയാൽ നമ്മൾ ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല വീട് കണ്ടാൽ നമുക്ക് അവരോട് ചോദിക്കാതെ തന്നെ പറയാം, ഇത് ഇവർ ബംഗാളിന് വെളിയിൽ കേരളത്തിലോ മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ മൈഗ്രൻ്റ് ലേബറായിട്ട് പോയിട്ടുള്ളതാണ്, അത് പറയാം. രണ്ട്, കുറച്ചുകൂടി സാമൂഹികമായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, സ്കൂളുകളിൽ, ഹൈസ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ബോയ്സിൻ്റെ എണ്ണം, ആൺകുട്ടികളുടെ എണ്ണം കുറയുകയും പെൺകുട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ വരുന്ന പണിക്ക് വരുന്ന ആളുകളിൽ ആ ഒരു സ്കൂളിംഗ് ഏജിലുള്ളവരുണ്ട്, ഒരു 15 വയസ്സ് മുതൽ 25-30 വയസ്സ് വരെ ഉള്ളവരാണല്ലോ. അപ്പോൾ ഇതിൽ അധികവും ഹൈസ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി വരുന്ന ആൺകുട്ടികളാണ്. അപ്പോൾ അത് വലിയ രീതിയിൽ അത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ്. ആൺകുട്ടികൾ കുറവും പെൺകുട്ടികൾ കൂടുന്നു. അതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, കല്യാണത്തിന് വരുമ്പോൾ, അതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതാണ്, പെൺകുട്ടികൾ പഠിച്ചതായിരിക്കും ആൺകുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ പഠിച്ച ആൺകുട്ടികളെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സമൂഹത്തിലുണ്ടാക്കുന്ന
1: കോൺസിക്വൻസ് കൂടുതലാണ്.
0: ഇപ്പോൾ
1: എന്തായാലും ആകാശവാണിയുടെ സ്റ്റുഡിയോയിലെത്തി ദീർഘനേരം കോഴിക്കോട് ആകാശവാണിയുടെ ശ്രോതാക്കളുമായിട്ട് ഈ ഒരു പരിപാടിയിൽ സംവദിച്ചതിന് വളരെ സന്തോഷം. താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
0: ഒത്തിരി ഒത്തിരി സന്തോഷം. വളരെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കോഴിക്കോട് വരാനും കോഴിക്കോടെ ആളുകളുമായി നേരിട്ടല്ലെങ്കിൽ കൂടി സംവദിക്കാൻ കഴിയുന്നത്. സന്തോഷമുണ്ട് ഇതിനൊരു അവസരം ഒരുക്കി തന്നതിന് കോഴിക്കോട് ആകാശവാണിയോട്. ഒത്തിരി സന്തോഷം, നന്ദി, നമസ്കാരം.
2: ഔദ്യോഗിക ജീവിതത്തിൽ ഭരണനിർവഹണം പോലെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളുമായുള്ള ബന്ധവും. കേരളത്തിൽ നിന്ന് ബംഗാളിലേക്കും ഒരു ജില്ലയുടെ ഭരണത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിലേക്കും നീണ്ട അനുഭവങ്ങളാണ് ഡോക്ടർ PB സലീം IAS പങ്കുവച്ചത്. റിയൽ FM പോഡ്കാസ്റ്റിൽ കോഴിക്കോട് മുൻ ജില്ലാ കലക്ടറും പശ്ചിമ ബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PB സലീമുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം സമാപിച്ചു.
3: റിയൽ FM പോഡ്കാസ്റ്റ്.
4: റിയൽ വോയ്സസ്, റിയൽ സ്റ്റോറീസ്.

0: മുബാറക് ജ്വല്ലറി. ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: ആകാശവാണി കോഴിക്കോട്.
4: ഓർമ്മകളുടെ സംഗീതം.

സൗമ്യത എന്നത് ഒരു കലാകാരന്റെയും അയാളുടെ കലാസൃഷ്ടികളുടെയും മുഖമുദ്രയാവുന്നതിന് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു നാമധേയമുണ്ട്. പൂവച്ചൽ ഖാദർ. സരള സൗമ്യമായ ആ പാട്ടെഴുത്ത് ജീവിതം ആരംഭിക്കുന്നത് തന്നെ അധികം ആരും അറിയാതെയാണ്. ആരുമറിയാതെ കടന്നുവന്ന് ഏവരാലും അറിയപ്പെടുന്ന ഗാനരചയിതാവായി മാറിയ പൂവച്ചൽ ഖാദറിന്റെ രചനാലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം.

0: 1948 ക്രിസ്മസ് ദിനത്തിലാണ് പൂവച്ചലിൽ ഖാദറിന്റെ ജനനം. ആര്യനാട് ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാഭ്യാസം. സ്കൂൾ കാലഘട്ടത്തിനിടെ വായനയുടെ ലോകത്ത് സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ഖാദറിനെ സ്കൂളിലെ കയ്യെഴുത്ത് മാസിക സർഗാത്മകതയുടെ ലോകത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്നു.
1: കയ്യെഴുത്ത് മാസിയുടെ പേര് കൈരളി എന്നായിരുന്നു.
0: പൂവച്ചൽ ഖാദറിന്റെ ഓർമ്മകൾ.
1: അപ്പൊ ഉണരൂ നീ കൈരളി, ഉണരൂ നീ വേഗം, നെടുമോഹ നിദ്ര വിട്ടുണരൂ നീ വേഗം എന്ന് ആയിരുന്നു ഈ കവിതയുടെ തുടക്കം. അങ്ങനെ നമ്മൾ ഈ മാഷ കാണിച്ചു. മാഷ കാണിച്ചു പറഞ്ഞത് ആ ഇത് നന്നായിരിക്കുന്നു, ഇത് നമുക്ക് മാസിക കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ആദ്യത്തെ ഒരു കവിതയിലേക്കുള്ള കാൽവയ്പ്. അപ്പം അതിൽ നിന്ന് കിട്ടിയ പല കവിതയുമായി ബന്ധമുള്ള പല ആളുകളുടെയും പ്രശംസയാണ് പിന്നീട് തുടർന്ന് എഴുതാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ പ്രധാനമായി ഉള്ള ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയത് അന്നത്തെ വളരെ പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു, കെ സി കാട്ടാക്കട. ആ പുള്ളിയാണ് ഇത് വളരെ നന്നായിരിക്കുന്നു, കവിത കൂടുതൽ വായിക്കുകയും കവിതയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കയ്യെഴുത്ത് മാസികയിൽ കവിത വന്നു കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ പീരിയോഡിക്കൽസിൽ അന്നത്തെ ഒരു വീക്കിലിയിൽ ഒരു കവിത, ആശംസകൾ എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നത്, അച്ചടിച്ചു വരുന്ന കവിത. അങ്ങനെ ആ ഒരു തുറന്ന് കവിതകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കവിത വായിക്കുകയും പ്രാചീനവും ആധുനികവും ആയിട്ടുള്ള പല കവിതകളും കാലത്ത് വായിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു കവിത ശൈലി രൂപപ്പെടുന്നതും കവിതയിലേക്ക് വരുന്നതും.

0: തൃശൂർ, മലപ്പാട് പോളിടെക്നിക്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ സാങ്കേതിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഖാദർ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കോഴിക്കോട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു.
1: എന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് കോഴിക്കോടായിരുന്നു. ഇത് കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് എന്റെ ഈ സാഹിത്യ രചനയുടെ ഒരു വഴിത്തിരിവ് കോഴിക്കോട് നിന്നാണ് തുടങ്ങുന്നത്.
0: കോഴിക്കോടും അവിടുത്തെ സുഹൃത്ത് വൃന്ദവും ഖാദറിന്റെ സാഹിത്യ അഭിരുചിയെ കണക്കറ്റ് പരിപോഷിപ്പിച്ചു.
1: കാരണം അവിടെ കിട്ടിയ ഒരു അന്തരീക്ഷം, അവിടെ ഒരു സുഹൃത്ത് വലയം. ഇന്ന് വളരെ പ്രസിദ്ധരായ പല എഴുത്തുകാരും അന്നത്തെ ഒരു ഈ സുഹൃത്ത് വലയത്തിൽ പെട്ട ആളുകളായിരുന്നു. കാനേഷ് പുനോർ, അന്ന് അദ്ദേഹം ചന്ദ്രീയ വീക്കിലി എഡിറ്ററായിരുന്നു, അദ്ദേഹം കഥാകൃത്തും കവിയായിരുന്നു. പിന്നെ എം എൻ കാരശ്ശേരി, എ പി കുഞ്ഞാമു, യു കെ കുമാരൻ, അബ്ദുള്ള നന്മണ്ട, പിന്നെ അശ്വതി സിനിമ നിരൂപണം ചെയ്യുന്ന, മാതൃഭൂമി വീക്കിലിൽ സിനിമ നിരൂപണം ചെയ്യുന്ന പത്മനാഭൻ, അപ്പോൾ ഈ ഒരു സംഘം ആയിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഈ സാഹിത്യത്തെ ഗൗരവമായി കാണാനും കൂടുതൽ കൂടുതൽ രചനകൾ ഉണ്ടാകാനും സഹായിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത.
0: കോഴിക്കോടൻ നാളുകളെ ഓർത്തെടുത്ത് പൂവച്ചൽ ഖാദർ സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെ.
1: പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഈ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് അധികവും കോഴിക്കോട് ഗ്രാമങ്ങളുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാനന്ന് മൈനർ റിവിഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ കോഴിക്കോട്ടെ ഗ്രാമങ്ങൾ, അന്ന് മാത്രമല്ല അന്ന് വയനാട് ജില്ല ഫോം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴീ വയനാടും ഒക്കെ ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ വിട്ട്. പിന്നെ ഈ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേക ഗ്രാമീണ അന്തരീക്ഷം എനിക്ക് വളരെയധികം സ്വാധീനം എന്നെ ചെലുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് പലപ്പോഴും ഗാനജനയ്ക്ക് ഇത് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ, പിന്നെ വടക്കൻ പാട്ടിൻ്റെ നേരിട്ടുള്ള, നമ്മളിപ്പോൾ സാഹിത്യ രൂപത്തിൽ വായിച്ച് എടുക്കുന്നതിനേക്കാളും കൂടുതൽ പലപ്പോഴും നേരിട്ട് പല പാട്ടുകളും കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ജോലി സംബന്ധമായി പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഈ കൊയ്ത്തുപാട്ടും മറ്റ് പല പാട്ടുകളും കേൾക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഔദ്യോഗിക ജീവിതം, പിന്നെ എനിക്ക് വളരെയധികം കോഴിക്കോട്ടെ ജീവിതം എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്.
0: സിനിമയിലേക്കുള്ള വഴി തെളിയുകയായിരുന്നു വർഷം 1972.
1: ആ കാലഘട്ടത്തിലാണ് ആകാശവാണിയിൽ ഗാനങ്ങൾ എഴുതുന്നത് കോഴിക്കോട് നിലയത്തിന് വേണ്ടി. അപ്പോൾ അന്ന് രാഘവമർഷായിരുന്നു അവിടുത്തെ മ്യൂസിക് പ്രൊഡ്യൂസർ. അവിടെ വെച്ചാണ് നമ്മൾ ഐ വി ശശി അന്ന് ചന്ദ്രീയ വീക്കിലിൽ ഇല്ലസ്ട്രേഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഐ വി ശശിയിലൂടെയാണ് ഞാൻ സിനിമാ രംഗത്ത് വരുന്നത്. ശശിയെ പരിചയപ്പെടുത്തുന്നത് കാനേഷ് പുനൂറായിരുന്നു. കാനേഷ് പുനൂർ അന്ന് ചന്ദ്രീയ വീക്കിലി എഡിറ്ററായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള കാൽവയ്പ്. അങ്ങനെ ആദ്യമായി മദ്രാസിലേക്കുള്ള യാത്രയും കോഴിക്കോട് നിന്നായിരുന്നു. കവിത എന്ന് പറയുന്ന ചിത്രത്തിൽ ഞാൻ കവിതകളായിരുന്നു എഴുതിയിരുന്നത്. അതിൻ്റെ വിജയനിർമ്മല സംവിധായിക എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, വിജയനിർമ്മലയായിരുന്നു. അപ്പോൾ അവരുടെ ചിത്രത്തിൽ കവിതകൾ എഴുതിക്കൊണ്ടാണ് ഞാൻ ചലച്ചിത്ര രംഗത്ത് വന്നത്. അപ്പോൾ അതിന് അതിൽ പാട്ടുകൾ എഴുതിയിരുന്നത് ഭാസ്കരൻ മാഷായിരുന്നു. അപ്പോൾ ഈ കവിതയുടെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു പിന്നെ കവിയത്രിയുടെ കഥയായിരുന്നു. അപ്പോഴ ആ നായിക എഴുതുന്ന കവിതകൾ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കേൾക്കുന്നത് മാതിരി കവിതകൾ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. അതിൽ ഒരു ടൈറ്റിൽ പോയം ദാസേട്ടനായിരുന്നു പാടിയത്. പിന്നെയും വത്മീകങ്ങൾ ഉയർന്നു നൂറ്റാണ്ടിൻ്റെ കിന്നര പ്രകാണ്ഡത്തിൽ മാനിഷാദകൾ പൂത്തു മാറ്റുവാൻ ചട്ടങ്ങളെ മാറ്റുവാൻ പടവാളിൻ മാറ്റൊലി മുഴങ്ങുന്നു മാനസക്ഷേത്രങ്ങളിൽ എന്ന് ഉള്ളൊരു കവിതയായിരുന്നു അതിനുവേണ്ടി ആദ്യമായിട്ട് ഈ ചലച്ചിത്രത്തിന് വേണ്ടി എഴുതേണ്ടി വന്നത്.

ഒരു ചിത്രത്തിന് പാട്ടെഴുതാൻ മദ്രാസിലേക്ക് വണ്ടി കയറിയ ഖാദറിനെ കാത്തു നിൽക്കുന്നത് പോലെ മറ്റൊരു സിനിമ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. പൂവച്ചൽ ഖാദറിന്റെ ഓർമ്മകൾ തുടരുന്നു.

0: അത് കഴിഞ്ഞ് ഈ കവിതയുടെ വർക്കിന് വേണ്ടി ഞാൻ മദ്രാസിൽ പോയി, രണ്ടാഴ്ചയോളം ഞാൻ മദ്രാസിലുണ്ടായിരുന്നു.
1: കവിത എന്ന ചിത്രത്തിനായി കവിതാ ശകലങ്ങൾ എഴുതാൻ നിയുക്തനായ ഖാദർ ആദ്യമായി സിനിമാ പാട്ട് എഴുതുന്നത് കാറ്റ് വിതച്ചവൻ എന്ന ആ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. വർഷം 1973.
0: അപ്പോൾ ഈ കാറ്റ് വിതച്ചവനിൽ ഗാനങ്ങൾ എഴുതാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, കവിതയുടെ സ്ക്രിപ്റ്റ് ഷെറീഫായിരുന്നു. ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ മദ്രാസിലെ ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നേരത്തെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. റേഡിയോ സിലോണിലൂടെ വാനമുദം എന്ന് പറയുന്ന പരിപാടി അവർ അവതരിപ്പിച്ചിരുന്നു. ക്രിസ്ത്യൻ സോങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഫിലിമിലൊക്കെ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ മദ്രാസിൽ ഈ കവിതയുടെ വർക്കുമായി പോയപ്പോൾ കാറ്റ് വിതച്ചവൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ആ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് ക്രിസ്ത്യൻ ആർട്സ്. അപ്പോഴ ഞാനും ഐ വി ശശിയും കൂടെയാണ് ഈ ക്രിസ്ത്യൻ ആർട്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഐ വി ശശിയായിരുന്നു. കവിതയുടെയും കാറ്റ് വിതച്ചവൻ്റെയും അസോസിയേറ്റ് ഡയറക്ടർ ശശിയായിരുന്നു. അവിടെ പോയപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഡയറക്ടറാണ് റെവറൻഡ് സുവിശേഷമുത്തു. ചിലപ്പോൾ നമ്മുടെ പടത്തിനും എഴുതേണ്ടി വരും എന്ന ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ, ഗാനം ചെയ്താവ് എൻ്റെ ഒരു ചർച്ചയിലേക്ക്, അങ്ങനെ ഈ മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ പേര് പറയും. അതുപോലെ തന്നെ അതിനു മുമ്പ് എനിക്ക് ബന്ധമുണ്ടായിരുന്ന മറ്റു വ്യക്തിയോട് അവിടെ അന്ന് ഈ സ്ക്രിപ്റ്റ് വർക്കിന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പുള്ളിയും ആ പടത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ജെ സി ജോർജ്. അപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്തുക്കളുടെ ഒരു വലയം അവിടെയും എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ കാറ്റ് കുതിച്ചവൻ എന്ന് പറയുന്ന ചിത്രത്തിന് പാട്ടെഴുതുന്നത്. പിന്നെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവിടുത്തെ തന്നെ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരുന്നു. അവരുടെ ഈ ഡിവോഷണൽ സോങ്സ് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി കമ്പോസ് ചെയ്യുന്ന രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് പീറ്ററും രൂപനും. അങ്ങനെ പീറ്റർ രൂപൻ എന്നുള്ള ടൈറ്റിലാണ് ഇത് വന്നത്. സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി എഴുതുന്ന പാട്ട് മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞ് മണിമുകിൽ തേരിലിറങ്ങി അരതക കിങ്ങിണിക്കാടുകൾ പുളകത്തിൻ മലരാട ചുറ്റി ഒരുങ്ങി പുഴയുടെ കല്യാണമായി എന്നുള്ള ഗാനമായിരുന്നു ആദ്യം ഈ സിനിമ.

0: കാറ്റ് വിതച്ചവനിലെ പാട്ടുകളെല്ലാം തന്നെ ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി.
1: പിന്നെ അലു വളരെ ശ്രദ്ധേയമായ ഒരു പാട്ട്, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മനസ്സും കണ്ടു എന്നുള്ള പാട്ടായിരുന്നു.
0: ഗായിക മേരി ശൈലജ.

0: അക്കാലത്ത് ഏതൊരു ഗാനരചയിതാവും ആഗ്രഹിച്ചു പോകുന്ന സംഗീത സംവിധായകനായിരുന്നു MS ബാബുരാജ്. ആ ഹാർമോണിയത്തിന്റെ ചകിതവാദായനങ്ങളിലൂടെ സ്വന്തം ഈരടികൾ ഈണപ്പെടുന്നതിന് കൊതിക്കാത്ത പാട്ടെഴുത്തുകാരുണ്ടായിരുന്നില്ല. 1973 തന്നെ ഖാദറിന്റെ ആ മോഹം സഫലമായി. ചിത്രം ചുഴി.
1: ചുഴിയിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ബാബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചുഴി എന്ന് പറയുന്ന പടത്തിൽ പാട്ടെഴുതുമ്പോഴാണ് പരിചയപ്പെടുന്നത്. പാട്ട് എഴുതിയിട്ട് ആണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോഴേ എനിക്ക് ഉണ്ടായിരുന്നൊരു പേടി എന്താന്ന് പറഞ്ഞ ഈ പാട്ട് എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ പാട്ട്. ഹൃദയത്തിൽ നിറയുന്ന മിഴിനീരാൽ ഞാൻ തൃക്കാൽ കഴുകുന്നു നാഥ. പാട്ട് എടുത്ത് നോക്കിയിട്ട് ആ വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ ഈ സന്ദർഭമായിട്ട് വളരെ യോജിച്ച ഇതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യണം, അത് വലിയ അക്ഷരത്തിൽ എഴുതി തരണമെന്ന് പറഞ്ഞു. പുള്ളി നോക്കി വായിക്കാൻ അരമണിക്കൂറിനകത്ത് തന്നെ പുള്ളി ഒരു 3-4 ട്യൂൺ ഇതിന് ഉണ്ടാക്കി. അങ്ങനെ ഇതിൽ ഏത് ട്യൂൺ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അവിടെ നിന്ന് ഡയറക്ടറും അതിൻ്റെ നിർമ്മാതാവും ഒക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു.

ആ മോഹം സഫലമായി എന്ന് മാത്രമല്ല, ആ ചിത്രത്തിൽ ഖാദർ എഴുതിയ ഒരു പാട്ട് സ്വന്തം ഈണത്തിൽ സ്വയം ശബ്ദം നൽകി ബാബുരാജ് തന്നെ പാടുകയുമുണ്ടായി.

ചിരകാല സുഹൃത്തായ ഐ വി ശശിയാണ് പൂവച്ചൽ ഖാദറിന്റെ ജാതകം മാറ്റിയെഴുതിയ സംവിധായകൻ എന്ന് പറയാം. കവിത എന്ന പൂവച്ചൽ ഖാദർ രംഗപ്രവേശം ചെയ്ത സിനിമയുടെ സംവിധാനത്തിന്റെ ക്രെഡിറ്റ് വിജയനിർമ്മല എന്ന നടിയുടെ പേരിലാണ് ഉള്ളതെങ്കിലും മുഖ്യ സംവിധാന സഹായിയായ ഐ വി ശശിയാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് എന്ന് ഏവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഐ വി ശശിയുടെ പ്രഥമ സ്വതന്ത്ര സംവിധാന സംരംഭമായ ഉത്സവത്തിൽ പൂവച്ചൽ ഖാദറിനെ പാട്ടെഴുതാൻ നിയോഗിച്ചത് വലിയൊരു വഴിത്തിരിവായി. ഉത്സവത്തിന്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഉമ്മൂക്ക എന്ന എ ടി ഉമ്മർ.

വൈവിശിഷ്യയുടെ ഫസ്റ്റ് പടമായിരുന്നു ഉത്സവം. അപ്പൊ ഇതൊരു രണ്ട് ദ്വീപുകളുടെ കഥയാണ്. ദ്വീപ് എന്ന് പറയാൻ പറ്റില്ല, തുരുത്ത്. ചുറ്റും വെള്ളം, പക്ഷെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലുള്ള രണ്ട് തുരുത്തുകളുടെ കഥയായിരുന്നു ഈ ഉത്സവം എന്ന് പറയുന്നത്. ഷെറീഫ് തന്നെയായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. പാട്ടുകളുടെ ഇതെന്ന് പറഞ്ഞ, ഈ പാട്ട് ഞാൻ കോഴിക്കോടുന്ന് പോയി, മദ്രാസിൽ പോയി പാട്ടെഴുതി കഴിഞ്ഞു. കമ്പോസിങ് ടൈമിൽ ഞാനില്ലായിരുന്നു. സംഗീതം ഉമ്മുക്കായിരുന്നു, എ ടി ഉമ്മർ. അങ്ങനെ ഈ മ്യൂസിക് ഡയറക്ടറുമായി ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് വരെ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉള്ളതാണ് വേറൊരു പ്രത്യേകത. അതായത് ഉമ്മുക്കായ പിന്നെ കാണുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ്. ഉത്സവത്തിലെ പാട്ടുകൾ വളരെ എനിക്ക് വളരെ പോപ്പുലാരിറ്റി നേടി തന്ന പാട്ടുകളാണ്.

0: ഉത്സവത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ജനങ്ങൾ ഹൃദയപൂർവം ഏറ്റെടുത്തു. വർഷം 1975.
1: കരിമ്പ് കൊണ്ടൊരു നയമ്പുമായൻ കരളിൻ കായലിൽ വന്നവനെ.

0: ഉത്സവത്തിലെ മറ്റൊരു പ്രശസ്ത ഗാനം.
1: ആദ്യ സമാഗമ

എന്ന ഉള്ള പാട്ടിൻ്റെ ഒരു സന്ദർഭം ഒരു ഈ കായലിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ ഈ അവിടെ ഈ ഒരു ഡാം, ഒരു ചെറിയൊരു ഡാമിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇയാൾ, എൻ്റെ ഒരു എഞ്ചിനീയർ ഈ നാട്ടിൽ വരുന്നു. അയാൾ അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രേമബന്ധത്തിലാകുന്നു. അതാണ് ഈ കഥയുടെ ഒരു പ്രധാന സംഭവം.

സാധാരണ കാലത്തൊക്കെ ഈ രാത്രിയുടെ പശ്ചാത്തലത്തിൽ ഒരു പാട്ട് ഉണ്ടാകും. പിന്നീട് കുറെ കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ രാത്രിയുടെ പശ്ചാത്തലം വേണ്ട എന്ന് ചില ഡയറക്ടേഴ്സ് പറയുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പശ്ചാത്തലത്തിൽ പാട്ട് എടുക്കുക എന്ന് പറയുന്നതിന് ഈ ഡേ എഫക്റ്റിനേക്കാളും കൂടുതൽ ഇതിന് കോസ്റ്റ്ലി ആവും എന്നുള്ളതിൽ ചിലത്. അങ്ങനെ ഈ നമ്മുടെ തുടക്കകാലത്ത് ഒരു നൈറ്റ് ഒരു പ്രധാനമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷം ആണ് ആദ്യ സമാഗമത്തിൻ്റെ ജയിൽ. ആ സന്ദർഭത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ആ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷനാണ് ആ പാട്ടിൻ്റെ രചനയ്ക്ക് പ്രേരകമായി.

പക്ഷെ അതില് ഈ മറ്റ് ഒന്നും മാറ്റേണ്ട അവസ്ഥയും വന്നിട്ടില്ല. അങ്ങനെ പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് പടമൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുക്കയ്യ ഞാൻ നമ്മൾ നേരിട്ട് കാണുന്നത്. അങ്ങനെ മദ്രാസിൽ വെച്ച് പിന്നീട് കാണുന്നത് ഞങ്ങൾ വേറൊരു പടത്തിൻ്റെ കമ്പോസിങ് വേളയിലായിരുന്നു.

ഉത്സവത്തിലൂടെ പൂവച്ചൽ എട്ടി ഉമ്മർ ടീം എന്നത് ജനപ്രിയ സംഗീത കൂട്ടായ്മയുടെ പേരായി. 1978 റിലീസായ കടൽ കാക്കകൾ എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

0: അതിനിടെ എം എസ് ബാബുരാജിന്റെ കൂടെ. ചിത്രം ക്രിമിനൽസ്.
1: കാറ്റുവീതച്ചോനും മറിക്കാക്കൊരു നേർച്ചയൊരുക്കാൻ പോകേണം, കാട്ടു തുളസിയിലെ സത്യനു വേണ്ടിയ രോചന പാട്ടും പാടേണം. ദൈവം വന്നു വിളിച്ചാൽ പോലും ഞാനില്ല, ഇന്നീ ഭൂമിയിൽ സിനിമാ താരങ്ങളാണല്ലോ ദൈവങ്ങൾ. എസ് പി എൻ എസ് എം ജി എം ആർ സിന്ദാബാ. ദൈവം വന്നു വിളിച്ചാൽ പോലും ഞാനില്ല.
0: ജയവിജയയുടെ സംഗീത സംവിധാനത്തിൽ 1977 സൂര്യകാന്തി എന്ന ചിത്രം.
2: സൂര്യകാന്തി ബേബിയുടെ ചിത്രമായിരുന്നു.

അത് സൂര്യകാന്തി വർക്ക് ചെയ്യുമ്പോഴുള്ള രസകരമായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ജയ വിജയന്മാരാണ് എൻ്റെ സംഗീത സംവിധായകർ. അപ്പോൾ രണ്ട് ഈ കമ്പോസിങ് ടൈമിൽ, അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ തമിഴിലെ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇദ്ദേഹം കമ്പോസിങ് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ പുള്ളിയുടെ മനസ്സിലെ ഈ ഗാനജേതാക്കന്മാരുടെ ഒരു ചിത്രമുണ്ട് തമിഴില്. അന്നിപ്പോൾ കവിഞ്ചർ കണദാസൻ, പിന്നെ വാലി സാറ്, ഈ ഒരു രൂപമാണ് പുള്ളിയുടെ മനസ്സിലുള്ള ഗാനജേതാക്കൻ്റെ രൂപം. അപ്പോഴെന്നെ കണ്ടപ്പോഴും ഒരു ഒരു പയ്യൻ ലുക്കായിരുന്നു അന്ന്, സംതൃപ്തി ഈ ടൈമുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി പുള്ളി പറയാനും ബുദ്ധിമുട്ടുണ്ട്. വളരെ രഹസ്യമായി ബേബിയേട്ടനെ വിളിച്ച് ചോദിച്ചു, അല്ല ഈ വേറെ പെരിയ ഗാനജേതാക്കൾ ഒന്നും കിടയാതെ സുരാസു ഇത് ശ്രദ്ധിച്ചു. എന്താ സംഭവം എന്ന് ചോദിച്ചു, ഇതാണ് സുരാസു വളരെ ബോൾഡാണല്ലോ, ഏതും വളരെ ബോൾഡായിട്ട്. സുരാസു പറഞ്ഞ് എവരുതാണ് ഇപ്പം പെരിയ റൈറ്റർ. എന്നിട്ടും പുള്ളിക്കൊരു തൃപ്തിയില്ലായിരുന്നു. പക്ഷേ ഈ പാട്ട് പിന്നെ പിക്ചറൈസ് ചെയ്തിട്ട് അതിലെ കരയെ നോക്കി കടലലറുന്നു, ശിലായുഗം മുതൽ പഴിതേടുന്നു ചിന്ത മുളച്ച മനുഷ്യൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ പാസി സാറുണ്ടായിരുന്നു, അടൂർ പാസി. അപ്പോൾ പുള്ളി ചോദിച്ചു, ആരാ ഈ പാട്ട് എഴുതിയിരുന്നത്? അപ്പോൾ ഞങ്ങളെല്ലാം ഉണ്ട് പടമായി ബേബിയേട്ടൻ പറഞ്ഞിന് പൂവച്ചൽ ഖദറാണ് അപ്രീഷിയേറ്റ് ചെയ്ത് അവളുടെ നല്ല രചനയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പ്രൊഡ്യൂസർക്ക് പാസി സാറിന് ഭയങ്കര മതിപ്പായിരുന്നു. അപ്പോൾ പാസി സാർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ സംതൃപ്തി അപ്പോഴാണ് പുള്ളിക്ക് ലഭിക്കുന്നത്. പിന്നീട് ആ പാട്ടുകൾ വളരെ ശ്രദ്ധേയമാവുകയും ചെയ്തു.

0: മനുഷ്യപുത്രനു വയറെരിയുന്നു.
1: 1978 എം കെ അർജുനൻ എന്ന ഈണങ്ങളുടെ മാന്ത്രികനൊപ്പം ചിത്രം ഇനി അവൾ ഉറങ്ങട്ടെ.

നമ്മളിവിടെ ഡയറക്റ്റ് ചെയ്തത് ജോർജ് സാറാണ്, കെ ജി ജോർജ്. അവിടെ അതിലെ ആദ്യം അർജുന മാഷുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് രക്തസിന്ദൂരം ചേർത്തിയ സന്ധ്യ പാട്ടായിരുന്നു. ആദ്യം മാഷുമായിട്ടുള്ള ആദ്യ കോമ്പിനേഷനിൽ ആദ്യ പാട്ട്. മാഷുമായിട്ടുള്ള ഒരു കമ്പോസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതും പലപ്പോഴും ഒരു ഇതുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കമ്പോസിങ്ങിന് നമ്മൾ കൂടെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാറില്ല. പാട്ട് എഴുതിക്കഴിഞ്ഞ് ഇത് പാട്ട് കൊണ്ടുപോകുമ്പോൾ മാഷ് പറയും, ആ സന്ദർഭം അതിൻ്റെ പുറകിലൊന്ന് എഴുതി വെച്ചേക്കാൻ പറയും. അങ്ങനെ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. പിന്നെ പാട്ട് ഈ ഡയറക്ടർ പാട്ട് കേൾക്കാൻ സമയത്ത് മാത്രമായിരിക്കും ഈ പ്രൊഡ്യൂസറും മറ്റും വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി പാട്ട് കേൾക്കുന്നത്.

1979 പൂവച്ചൽ ഖാദർ തകര എന്ന ചിത്രത്തിലെ രണ്ട് ഗാനങ്ങളിലൂടെ അവഗണിക്കാനാകാത്ത ഒരു ഗാനരചയിതാവാണ് താൻ എന്ന് ചലച്ചിത്ര രംഗത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്.

തകരയിൽ പാട്ടെഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ലളിത ഗാനങ്ങളായിരുന്നു അതിൽ പാട്ടെഴുതാൻ ഒരു അവസരം ഉണ്ടാക്കിയത്. അതായത് ആകാശവാണിക്ക് വേണ്ടി ചെയ്ത ഗാനങ്ങൾ, രാമായണക്കിളി, ശരീയപ്പെങ്കിളി, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയുറക്കമായോ, ഈ രണ്ട് പാട്ടാണ്

തകരയിൽ പാട്ടെഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ലളിത ഗാനങ്ങളായിരുന്നു അതിൽ പാട്ടെഴുതാൻ ഒരു അവസരം ഉണ്ടാക്കിയത്. അതായത് ആകാശവാണിക്ക് വേണ്ടി ചെയ്ത ഗാനങ്ങൾ, രാമായണക്കിളി, ശരീയപ്പെങ്കിളി, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധ ഉറക്കമായോ, ഈ രണ്ട് പാട്ടാണ് എന്നെ ഭരതേട്ടൻ്റെ പടത്തിൽ പാട്ടെഴുതാൻ ഒരു അവസരം ഉണ്ടാക്കിയത്. ഈ പാട്ടുകൾ ആ കാലത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളായിരുന്നു. അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടനോട് ഭരതേട്ടൻ ഒരുക്കി പറഞ്ഞു, അദ്ദേഹം അന്ന് രണ്ടു മൂന്ന് പടം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പൂവച്ചൽ ഖാദറും രാധാകൃഷ്ണൻ കൂടെ എനിക്കൊരു പടം ചെയ്തു തരണം, ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴതുവരെ ഭരതേട്ടനെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ കണ്ടപ്പോൾ പറഞ്ഞ് ഖാദർ വളരെ ഒരു സന്തോഷകരമായൊരു വാർത്തയുണ്ട്, അതായത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പടം ഭരതന് വേണ്ടി ചെയ്യേണ്ടി വരുമെന്ന് പുള്ളി പറഞ്ഞൊക്കെയാണ്. അപ്പോഴത് എനിക്ക് വളരെ ആഹ്ലാദകരമായ ഒരു ഇതായിട്ട് തോന്നി. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഭരതേട്ടൻ്റെ അതിന് മുമ്പ് വന്ന പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴ് പുള്ളിയുടെ ഒരു ഒരു പ്രത്യേക സ്റ്റൈൽ ട്രേസിങ്ങിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇതാണ്, അതായത് ഒരു ശൈലി ഭരതൻ ടച്ച് എന്നൊക്കെ പിന്നീട് പറഞ്ഞിരുന്ന രീതി അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്കുണ്ട്. അത് മാത്രമല്ല, പുള്ളിയുടെ വേറൊരു പ്രത്യേകത ഈ പാട്ടുകൾക്ക് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം. കാരണം നമ്മളെ എഴുതി വയ്ക്കുന്ന അർത്ഥത്തിന് അപ്പുറം അതിലെ അർത്ഥതലം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അങ്ങനെ പുള്ളിയായി വർക്ക് ചെയ്യേണ്ട ഒരു അവസരം വന്നപ്പോൾ മനസ്സ് അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ നിന്ന് റീഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു കവിതയ്ക്ക് പ്രാധാന്യമുള്ള ഒരു രീതിയായിരിക്കണം നമ്മുടെ പാട്ടുകളും എന്ന് ഒരു മുൻവിധി എനിക്ക് ഉണ്ടായിരുന്നു. രാധാകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കവിത മനസ്സിലാക്കി ട്യൂൺ ചെയ്യുന്ന സംഗീതജ്ഞനാണ്. അപ്പോഴേ ഇങ്ങനെയുള്ള ഒരു സംഗമം ആയിരുന്നു, ഒരു ത്രിവേണി സംഗമം എന്ന് പറയാവുന്ന ഭരതേട്ടൻ, രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ ഞാനും ചേർന്നുള്ള ആ ഒരു സംഗമം ആണ് അതിനൊരു ഈ നല്ല ഗാനം ഉണ്ടാകാൻ അവസരം ഉണ്ടാക്കിയത്.

പിന്നെ അതുപോലെ തന്നെ പുള്ളി കവിതയിൽ വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പൊ അതുപോലെ തന്നെ സംഗീതത്തിൽ, പിന്നെ നാടൻ മനസ്സാണ്, നാടൻ കലകളോട് വളരെയധികം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സഹൃദയത്വമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അതിലെ ഒരു ഈ തകരയുടെ അന്തരീക്ഷം തന്നെ നാടൻ അന്തരീക്ഷമാണ്. അങ്ങനെയാണ് ഈ കുടയോളം ഭൂമി കൊടുത്തോളം കുളിര് എന്നുള്ള പാട്ടിന് എനിക്കൊരു പ്രേരണ നാടൻ അന്തരീക്ഷം, പിന്നെ എൻ്റെ മനസ്സിലുള്ള നാടൻ പാട്ടുകളുടെ ഒരു

പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാലോകം കുറെ കൂടി അനുഭവങ്ങളിലൂടെ അടുത്തയാഴ്ച കുറെ കൂടി അനാവൃതമാകും. ഓർമ്മകളുടെ സംഗീതം ഇനി അടുത്തയാഴ്ച. ആഖ്യാനം വിനീത സുമം. നിർവഹണം

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ഇന്നുച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവെറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം കേൾക്കാം. 5:00 ശാസ്താംപാട്ട്, ആലങ്ങാട് യോഗം ശാസ്താംപാട്ട് സംഘം അവതരിപ്പിക്കുന്നു. 5:45 ഹിന്ദി പാഠം, ഷനോജ് കുമാർ എൻ കെ അവതരിപ്പിക്കുന്നു. ആറ് മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:40 മുതൽ 7:25 വരെയും 7:35 മുതൽ 8:35 വരെയും 8:40 മുതൽ 8:45 വരെയും 9:15 മുതൽ 11:05 വരെയും 11:10 മുതൽ കളി തീരുന്നതുവരെയും ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. രാജ്യത്തും വിദേശത്തുമായി

ദശലക്ഷക്കണക്കിന് പൗരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗദിനാചരണത്തിൽ 1500 മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗ ദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റുമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ എന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12th അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചതെന്ന് കേന്ദ്രമന്ത്രി JP Nadda പറഞ്ഞു. ശാന്തിപദിൽ യോഗാ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും JP Nadda അഭിപ്രായപ്പെട്ടു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി KM മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിൻ്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി KM മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തി. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പങ്കെടുത്തു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് കാസർഗോഡ് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ യോഗാ ദിനാഘോഷ പരിപാടികൾ K നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് 12 പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. ദ്വീപിൽ വികസിത ഇന്ത്യ സങ്കല്പ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ നാവികസേനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ധുനഗിരി, INS സംശോധക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിൻ്റെ വളർച്ചയെ എടുത്തുകാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. NEET UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,300,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 2,200,000 വിദ്യാർത്ഥികളാണ് NEET UG പുനഃപരീക്ഷ എഴുതുന്നതെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്തു. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൻ്റെ 2nd അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം.

സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും ആര് കുറ്റം ചെയ്താലും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് 13 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 4, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, പാലക്കാട് 2, കൊല്ലത്ത് 1 രോഗം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 209 ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് അഗ്നിരക്ഷാസേനയെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി അഗ്നിരക്ഷാസേനയുടെ പുതിയ നിലയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 15 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നിലയത്തിന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശി ദർശനത്തിലുൾപ്പെടുത്തി ആരംഭിച്ച മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയുടെ പൂർത്തിയാക്കുന്നതിന് നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് മുൻഗണന നൽകും. കഴിഞ്ഞ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതികൾ പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാൻ എതിരില്ലാതെ 2 ഗോളിന് മുന്നിൽ. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസോവ മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ എയ്ക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 21 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29 ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പെയിന്റിംഗ് ക്യൂസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിവിധ സ്കൂളുകളിലെ 500 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് ബുധനാഴ്ച അന്താരാഷ്ട്ര കായിക സെമിനാറിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8 കണ്ണൂരിൽ ആരംഭിച്ചു. അടുത്ത മാസം 13 വരെ നടക്കുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2002 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ MLA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

4.36 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം അവസാനിക്കുന്നു. ഈ മീറ്ററിലുള്ള അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് 7 ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2 തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
2: മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന ഒപിയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഗവൺമെന്റ് അംഗീകൃത ഡിഫാം അല്ലെങ്കിൽ ബിഫാം കോഴ്സ് പാസ്സായിരിക്കണം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 04832950900.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്വേഴ്സ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗാ ദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റണമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെ എന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12th അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ശാന്തിപഥിൽ യോഗ

0: ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും ജെ പി നദ്ദ അഭിപ്രായപ്പെട്ടു. ആരോഗ്യ തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ തലമുറ വ്യായാമത്തിന് പ്രാമുഖ്യം നൽകുന്നില്ലെന്നും വ്യായാമത്തിലൂടെ ആരോഗ്യ തലമുറയെ വാർത്തെടുക്കാമെന്നും അവരവർക്ക് പറ്റിയ വ്യായാമം തിരഞ്ഞെടുക്കണമെന്നും യോഗ ദൈനംദിന ശീലമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. ദേശീയ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ ഹോമിയോപ്പതി വകുപ്പുകളും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ജില്ലാതല പരിപാടി കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം കോൺഫറൻസ് ഹാളിലെ പരിപാടിയിൽ കോട്ടയം നഗരസഭാധ്യക്ഷൻ എം പി സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പൗരാണിക ഭാരതത്തിലെ ഋഷി പരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗാശാസ്ത്രമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു. മനുഷ്യന് ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൗകര്യങ്ങളൊരുക്കുന്ന ശാസ്ത്രപദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി കെ പത്മനാഭൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഈ കപ്പലുകൾ യുദ്ധപ്രവർത്തനങ്ങൾ, ഹൈഡ്രോഗ്രാഫിക് സർവേയിങ് എന്നിവ ശക്തിപ്പെടുത്തും. നീറ്റ് യു ജി പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. രാജ്യത്തെ 551 നഗരങ്ങളിലെയും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,200,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യമെങ്ങും പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഭയമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷ എഴുതുന്നവർക്ക് മന്ത്രി ആശംസകളും നേർന്നു. പരീക്ഷാ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സ്പോർട്സ് ക്വാട്ടയുടെ ആദ്യ അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് ബി ജെ പി സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കല്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 പുതിയ സർവീസ് തുടങ്ങുന്നത്. തുടക്കത്തിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 തവണയാണ് സർവീസ്. തുടർന്ന് ജൂലൈ 29 മുതൽ ഞായറാഴ്ച സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി ആഴ്ചയിൽ 3 സർവീസുകളായി വികസിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇന്ന് ലോക സംഗീത ദിനം. അമേച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ദേശീയപാത 66 കാസർകോട് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന

0: പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കലക്ടർ സ്ഥലത്തെത്തി വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച് അന്തിമ വിലയിരുത്തൽ നടത്തിയത്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടൗൺ വഴിയാണ് കടന്നുപോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ് മുതൽ കലക്ടറേറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ദിവസേന അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്ന് പരിശോധനയിൽ കണ്ടെത്തി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ ജയം. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2ാം ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് എടുത്തിട്ടുണ്ട്. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാപണ്ഡിതനുമായ പി നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ ശ്രദ്ധേയനായ നാരായണക്കുറുപ്പ് കവിത, നിരൂപണം, ഗവേഷണം, ഭാഷാപഠനം തുടങ്ങിയ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസ്മരിച്ചു. പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അംഗണവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങൾ കൈമാറി വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ MLA അറിയിച്ചു. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ ഒഴിവുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്ന വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള വനിതകൾ നാളെ വൈകുന്നേരം 5 അപേക്ഷിക്കണം. അപേക്ഷാ ഫോറം മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഡിവിഷൻ ഓഫീസിൽ നിന്ന് 118 അടച്ച് നേരിട്ട് വാങ്ങണം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡിവിഷനിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0483273500.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.

0: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
1: 35,000-ത്തോളം പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ നൂറുകണക്കിന് ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500-ലധികം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലക്ഷദ്വീപിലെ അഗത്തിദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
4: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനേ ജാ റഹാ ഹേ മേരാ പൂരാ ഭരോസാ.

0: है एनटीए के ऊपर, भारत की सभी राज्य सरकारों के ऊपर, जिला प्रशासन के ऊपर, भारत की शिक्षा जगत के ऊपर, विशेष करके भारत की विद्यार्थियों के ऊपर। आज लगभग 22 लाख विद्यार्थी नीट में बैठने वाले हैं। निर्भय होकर बैठे, चिंता मुक्त होकर बैठे, आप निश्चित रूप में अच्छा करोगे। विद्यार्थियों को मेरा ये अनेक अनेक शुभेच्छा है।
1: സിബിഎസ്ഇയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ 1-ാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാംബുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രി എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. ഇന്ന് ലോക സംഗീത ദിനം. അമേച്ചർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പൌരാണിക ഭാരതത്തിലെ ഋഷി പരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗശാസ്ത്രമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. മനുഷ്യൻ ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൌകര്യങ്ങൾ ഒരുക്കുന്ന ശാസ്ത്ര പദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. അടുത്തമാസം 15-ന് പുതിയ സർവീസ് തുടങ്ങുന്നത്. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാപണ്ഡിതനുമായ P. നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ നാരായണക്കുറുപ്പ് കവിത നിരൂപണം, ഗവേഷണം, ഭാഷാ പഠനം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ 6ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് DCCയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു.

കണ്ടെത്തി. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപിടി മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും ഇപ്പോൾ തന്നെ വാട്സപ്പ് സന്ദേശമായി ഞങ്ങൾക്ക് അയക്കൂ. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യം കൈതപ്രം രചിച്ച് ദീപക് ദേവീണം നൽകി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഉദയനാണ് താരം.

ഗാനോത്സവത്തിലിനി തൃശൂരിൽ നിന്ന് വിളിച്ച സന്ദീപിന്റെ ഇഷ്ടഗാനം കേൾക്കാം. തേനും വയമ്പും എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് രവീന്ദ്രന്റെ ഈണം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കേൾക്കാം. പൂവച്ചൽ ഖാദർ രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ബെൽറ്റ് മത്തായി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തുഷാര.

ഇനി കുന്ദമംഗലം നൊച്ചിപ്പോയിൽ നിന്നും റീന അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനം പൂവച്ചൽ ഖാദ രചിച്ച് ഗംഗയ്യ അമരൻ ഈണം നൽകി യേശുദാസും സുശീലയും പാടിയത്. ചിത്രം ജസ്റ്റിസ് രാജ.

ഇനി കൈതപ്രം വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം ചിത്ര പാടിയത്. ചിത്രം സത്യം ശിവം സുന്ദരം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടുവണ്ണൂരിൽ നിന്നും ലക്ഷ്മി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
2: ഗാനോത്സവത്തിലിനി കൊമ്മേരിയിൽ നിന്നും ബീനു ബാബു ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഒ എൻ വി കുറിപ്പ് രചിച്ച് ഉത്തം സിംഗ് ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം പ്രേം പൂജാരി.

ഇനി കോഴിക്കോട് നിന്നും സിന്ധു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ചെങ്കോൽ.

വടകര മയ്യന്നൂരിൽ നിന്നും ശ്രീകാന്ത് ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. ഇനി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് രവീന്ദ്രൻ ഈണം നൽകി ചിത്ര പാടിയത്. ചിത്രം നന്ദനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കേൾക്കാം റഫീഖ് അഹമ്മദ് രചിച്ച് ഷഹബാ സമാൻ ഈണം നൽകി വിജയ് യേശുദാസ് പാടിയത്. ചിത്രം സ്പിരിറ്റ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വളയത്ത് നിന്നും വിളിച്ച നീതു.

ഇനി കേൾക്കാം. രഞ്ജൻ രാജന്റെ സംഗീത നിർദ്ദേശത്തിൽ നിരഞ്ജ് സുരേഷ് പാടിയത് ചിത്രം ജോസഫ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സിദ്ധാർത്ഥ്.

ഗാനോത്സവത്തിലെ അവസാന ഗാനം പേരാമ്പ്രയിൽ നിന്നും സുജിത ആവശ്യപ്പെടുന്നു. അമരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് കൈതപ്രത്തിന്റെ രചനയ്ക്ക് രവീന്ദ്രന്റെ ഈണം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഇന്നത്തെ ഗാനോത്സവം സമ്പന്നമാക്കിയ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് കേൾക്കാം ഡൽഹി റിലേ.

ഇനി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് രവീന്ദ്രൻ.

ഇനി പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പാർവതി എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് എം ഡി രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വൺ 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ആശാ ഭോസ്ലെ പാടിയത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ഗസലുകൾ സമാപിച്ചു. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 3 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

കടുത്ത മത്സരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന കളി ഗോളുകളാൽ സമ്പന്നമാവുകയും കുറെയൊക്കെ ഏകപക്ഷീയമാവുകയും ചെയ്യുക. ഹൂസ്റ്റണിലെ എഫ് ഗ്രൂപ്പ് മത്സരത്തിൽ സ്വീഡൻ നെതർലാൻഡിനെ നേരിട്ടപ്പോൾ അതാണ് കണ്ടത്. മത്സരത്തിന്റെ ആദ്യത്തെ ദിവസത്തിലെ ആദ്യത്തെ സൂപ്പർ മത്സരം തുടങ്ങിയത് തന്നെ തകർപ്പൻ ഗോളോടെയാണ്. 6 മിനിറ്റിൽ ആദ്യ അർത്ഥവത്തായ നീക്കം തന്നെ ഗോളിൽ കലാശിച്ചു. നെതർലാൻഡിന്റെ റൈഡേഴ്സ് ഇടതുനിങ്ങിലൂടെ മുന്നേറി നൽകിയ പാസ് പിടിച്ച കോഡി ഗാക്പോ നൽകിയ ക്രോസ് ഗോൾ വലയത്തിലേക്ക് തൊടുത്ത് ബ്രോബി നെതർലാൻഡിനെ മുന്നിലെത്തിച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ സ്വീഡൻ മറുപടിക്ക് ശ്രമിച്ചു. പക്ഷെ ഗൈക്കറസിന്റെ അടി വെർബൂഗൻ കോർണർ വഴങ്ങി തടുത്തിട്ടു. പിന്നെയും വിങ്ങുകൾ കേന്ദ്രീകരിച്ച് അതിവേഗം ആക്രമണം തുടർന്ന നെതർലാൻഡുകാർക്ക് 17th minute അതിന് ഫലം കിട്ടി. വലതു വിങ്ങിൽ നിന്നും ഡംഫ്രിസ് തള്ളി നൽകിയ പന്തിനെ വലയിലേക്ക് തഴുകി ബ്രോബി തന്റെയും ടീമിന്റെയും 2nd goal കണ്ടെത്തി. നെതർലാൻഡ് 2-0. 36th minute യോക്കറസിന്റെ മറ്റൊരടി കൂടി ഡച്ച് ഗോളി ബെർബൂഗൻ തടഞ്ഞിട്ടു. 44th minute ഫ്രീ കിക്കിൽ നിന്നും വന്ന പന്തിൽ തലവെച്ച് ലാക്കർബൈൻ സ്വീഡനായി പന്ത് വലയിലെത്തിച്ചു എങ്കിലും ഓഫ്സൈഡായി വിധിക്കപ്പെട്ടു. 47th minute ബോക്സിന് തൊട്ടുപുറത്തുനിന്ന് സ്വീഡന് ഫ്രീ കിക്ക് ലഭിച്ചു. യോക്കറസിന്റെ തകർപ്പനടി ഇടത്തോട്ട് ചാടി ബെർബൂഗൻ വീണ്ടും രക്ഷപ്പെടുത്തി. 49th minute അയാരിയുടെ നിലം പറ്റിയുള്ള ബുള്ളറ്റും വലത്തോട്ട് ചാടി ബെർബൂഗൻ ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തിയതോടെ തികച്ചും പോസിറ്റീവ് ഫുട്ബോൾ കണ്ട ആദ്യ പകുതിക്ക് അന്ത്യമായി. 2nd pagudiയുടെ തുടക്കത്തിൽ തന്നെ ഡച്ചുകാർ ലീഡ് ഉയർത്തി. ആദ്യ 2 goals അതേ മട്ടിലൊരു 3rd goal. പകരക്കാരനായി ഇറങ്ങിയ സോമർവില്ല മുമ്പോട്ട് കൊണ്ടുവന്ന പന്തിൽ ഡംഫ്രിസിന്റെ ക്രോസ്, കോഡി ഗാപ്കോയുടെ ഫിനിഷ്. 3-0 നെതർലാൻഡ് മുന്നിൽ. 54th minute ഗാപ്കോ വീണ്ടും ഗോളടിച്ചു. ഉജ്ജ്വലമായ മറ്റൊരു ടീം ഗോൾ കൂടി. ഗ്രാറ്റൻബർഗ് സ്വന്തം ബോക്സിൽ നിന്നും മുന്നാക്കം കൊണ്ടുവന്ന പന്ത് സോമർവില്ലിന് കൈമാറുന്നു. സോമർവിൽ ഗാക്പോയിലേക്ക് കൊടുക്കുന്നു. ഗാക്പോയുടെ വലങ്കാലനടി വലയിൽ. 58th minute 4-0 നെതർലാൻഡ് മുമ്പിൽ. ഡച്ച് ഉപദ്രവത്തെ പുലർത്തി ഇസാക് നൽകിയ പാസിൽ നിന്ന് ആന്റണി എലാങ്കോ വലയത്തിലേക്ക് പന്ത് തൂക്കി. 4-1. 84th minute ഇലായങ്കോയുടെ പാസ് പിടിച്ചെടുത്ത് പകരക്കാരൻ അലി നൽകിയ പന്തിൽ ഇസാക്കിന്റെ തീയുണ്ടയടി ഡിബ്രൂഗൻ കോർണർ പിഴമൂളി രക്ഷപ്പെടുത്തി. 89th minute മറ്റൊരു ഗോൾ കൂടി നെതർലാൻഡ് അടിച്ചു. ഡിപ്പോ തള്ളിക്കൊടുത്ത പന്തുമായി കുതിച്ച സോമർവിൽ ബോക്സിന് പുറത്തുനിന്നും കാഞ്ചി വലിച്ചപ്പോൾ ഡച്ചുകാരുടെ 4-goal lead പുനഃസ്ഥാപിക്കപ്പെട്ടു. സ്കോർ നെതർലാൻഡ് 5-1. അതേ സ്കോറിൽ കളി പൂർണ്ണമായപ്പോൾ നെതർലാൻഡിന് വിലപ്പെട്ട 3 points ഗ്രൂപ്പിൽ 1st സ്ഥാനത്തേക്ക് കയറ്റം. ജർമ്മനി ഐവറി കോസ്റ്റ്. ഗ്രൂപ്പ് ഇയിൽ 2 കളികളാണ് ഈ ദിവസത്തിൽ നടന്നത്. ജർമ്മനിയും ഐവറി കോസ്റ്റും കുറസോവയും ഇക്വഡോറും തമ്മിൽ. ആദ്യം ജർമ്മനിയും ആഫ്രിക്കൻ ടീമായ ഐവറിയും തമ്മിലാണ് കൊമ്പുകോർത്തത്. റിസർവ് ബെഞ്ചിൽ നിന്നും പകരക്കാരനായി ഇറങ്ങി ഇരട്ട ഗോളടിച്ച രക്ഷകനായ ഡെന്നിസ് ഉണ്ടാവിന്റെ മികവിൽ 2-1 മത്സരം ജയിച്ചു കയറിയ മുൻ ലോക ചാമ്പ്യൻ ജർമ്മനി അടുത്ത റൌണ്ട് പ്രവേശം സാധ്യമാക്കി. ആവേശകരമായിരുന്നു ഈ പോരാട്ടം. കളിയിൽ ആധിപത്യം സൂക്ഷിച്ച ജർമ്മനി 22nd minute തന്നെ മുമ്പിലെത്തിയെന്ന് തോന്നിച്ചു. പക്ഷെ കോർണറിൽ നിന്ന് വന്ന പന്ത് വലയിലേക്ക് ഹെഡ് ചെയ്യുന്നതിനിടെ ഐവറി കീപ്പർ യഹിയ ഫാനയെ ഫൗൾ ചെയ്തിരുന്നതിനാൽ ഗോൾ അനുവദിക്കപ്പെട്ടില്ല. പക്ഷെ 30th minute ഐവറി കോസ്റ്റ് ഗോളടിച്ചു. അവരുടെ ടീനേജുകാരൻ വിങ്ങർ യാൻ ഡയമണ്ടോ വിങ്ങിലൂടെ കുതിച്ചു നൽകിയ പാസിൽ അമദ് ദിയാലോ അടിതൊടുത്തെങ്കിലും പ്രതിരോധത്തിൽ തട്ടി ഗോളാവാദം അടങ്ങി. റീബൗണ്ട് പിടിച്ചെടുത്ത ക്യാപ്റ്റൻ കെസിയ ബോക്സിൽ നിന്നും പന്ത് വലയിലേക്ക് തട്ടി. ഐവറി കോസ്റ്റ് 1-0. അപ്രതീക്ഷിത പ്രഹരത്തിൽ പിന്നിലായിപ്പോയ ജർമ്മനി കളിയിൽ തിരിച്ചെത്താൻ ആഞ്ഞ് ശ്രമം നടത്തി നോക്കിയെങ്കിലും ഇടവേള വരെ അതിന് ഫലം കണ്ടില്ല. മത്സരത്തിലെ പിടി അയയുന്നത് തിരിച്ചറിഞ്ഞ ജർമ്മൻ കോച്ച് നഗൽസ്മാൻ 60th minute തന്റെ റിസർവ് ബെഞ്ചിലേക്ക് തിരിഞ്ഞു. ഒറ്റയടിക്ക് 3 മാറ്റങ്ങൾ. ലവ്ലിംഗ്, അമിരി, ഉണ്ടാവ് എന്നിവർ കളത്തിൽ. 8 മിനിറ്റകം മാറ്റത്തിന് ഫലം കാണുകയും ചെയ്തു. പകരക്കാരൻ അമിരി ഇടതുഭാഗത്തു നിന്നും

ഉയർത്തി നൽകിയ ക്രോസ് എതിർവലയുടെ മേൽക്കൂരയിലേക്ക് തൂക്കി ഡെന്നിസ് ഉണ്ടാവിന്റെ സമനില ഗോൾ. കളി 90 മിനിറ്റ് മിനിട്ടപ്പോൾ 1-1 സ്കോർ. പക്ഷേ പരിക്കു സമയത്തെ കളി ഐവറികളുടെ മോഹങ്ങളെ പരിക്കേൽപ്പിക്കും വിധമാണ് കലാശിച്ചത്. നെമാച്ച ഐവറി ഹാഫിൽ നിന്നും തള്ളി നൽകിയ പന്ത് വിദഗ്ധമായി ടാപ്പ് ചെയ്ത ഉണ്ടാവ് നോക്കൌട്ട് പ്രവേശം ഉറപ്പിച്ച ജയം കുറിച്ച വെടിപൊട്ടിച്ചു. തോറ്റെങ്കിലും ഐവറി കോസ്റ്റിന്റെ പ്രതീക്ഷകൾ സജീവം തന്നെയാണ്. ആദ്യ കളിയുടെ അന്ത്യയാമത്തിൽ നേടിയ ഗോളിന് ഇക്വഡോറിനെ മറികടന്ന ദ്വിതീയ ഡ്രോപ്പ് ഗേഡ് നാട്ടുകാരുടെ അടുത്ത എതിരാളി കുറാസോവയാണ്. ആ കളിയിൽ മികച്ച ഫലം വേണമെന്ന് മാത്രം. ഇക്വഡോർ കുറാസോ, ഒരു ഫുട്ബോൾ മത്സരം മറ്റൊരു ഫുട്ബോൾ മത്സരത്തിന്റെ തനിപ്പകർപ്പാവുക. ഫുട്ബോളിൽ അതത്ര സാധാരണമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് ഇയിൽ കുറാസോ ഇക്വഡോറിനെ എതിരിട്ടപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചത്. ഏതാനും നാൾ മുമ്പ് സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ്പ് ബർഡോ എന്ന തുടക്കക്കാരുടെ പ്രകടനത്തിന്റെ തനിയാവർത്തനം. ആ മത്സരത്തിൽ വെറ്ററൻ ഗോൾ കീപ്പർ ഒസീനോയാണ് തകർപ്പൻ സേവുകളുമായി കളം നിറഞ്ഞാടിയത് എങ്കിൽ ഇവിടെയത് എലോയ് വിക്ടർ റൂം എന്ന 37-കാരൻ ഗോൾ കീപ്പറാണ് എന്ന വ്യത്യാസം മാത്രം. ഒന്നും രണ്ടുമല്ല 15 വട്ടമാണ് അമേരിക്കയിലെ ഒരു ചെറിയ ക്ലബിനു വേണ്ടി കളിക്കുന്ന ഈ പരിചയസമ്പന്നനായ കീപ്പർ ടീമിന്റെ രക്ഷകനായി അവതരിച്ചത്. അവയിൽ പലതും ഗോളെന്നുറപ്പിച്ച മുഹൂർത്തങ്ങളുമായിരുന്നു. ഒന്നാം പകുതിയിൽ കീപ്പറുമായി മുഖാമുഖം വന്ന മുൻനിരക്കാരൻ വലൻസിയ ഇക്വഡോറിനെ മുമ്പിലെത്തിച്ചു എന്ന് തോന്നിച്ചുവെങ്കിലും എലോയ് റൂം പന്ത് തട്ടിയകറ്റി. തൊട്ടു പിന്നാലെ പ്ലാറ്റോയും പെഡ്രോ വെറ്റോയും ഗോൾ വലയം ലാക്കാക്കി അടിതൊടുത്തു എങ്കിലും റൂം കുറോസോയുടെ രക്ഷകനായി. രണ്ടാം പകുതിയിൽ ഇക്വഡോർ ആക്രമണം കടുപ്പിച്ചുവെങ്കിലും ടൂർണമെന്റിലെ ആദ്യ ഗോൾ എപ്പോഴും അവരെ ഒഴിഞ്ഞുപോയി. ഗോൾ വലയത്തിനു മുമ്പിൽ ഹൃദയം കൊണ്ട് കാവൽ നിന്ന എലോയ് റൂം കോട്ടകെട്ടിയ പ്രതിരോധക്കാർക്കൊപ്പം ചേർന്ന് ശ്രമങ്ങളെല്ലാം വിഫലമാക്കി. 84-ാം മിനിറ്റിൽ ഇടതുവിങ്കിൽ നിന്ന് ലഭിച്ച പാസുമായി ബോക്സിൽ കടന്ന വലൻസിയയും ഗോളിയുമായി 1-on-1 വന്നു എങ്കിലും പ്രതിരോധ സമ്മർദ്ദത്തിൽ പന്ത് പുറത്തേക്കാണ് തൊടുത്തത്. 89-ാം മിനിറ്റിൽ പെസിയാഡോയുടെ ക്രോസ് ബാറിൽ തട്ടിയാകുന്നു. തൊട്ടു പിന്നാലെ പ്ലാറ്റോയുടെ അപകടം നിറഞ്ഞ ക്രോസ് കുറോസോയുടെ അഞ്ചാൾ പ്രതിരോധത്തിലെ ഒബിസ്ബോ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. പരിക്കു സമയമായി അനുവദിക്കപ്പെട്ട അവസാന 5 മിനിറ്റിൽ കോട്ടമതിൽ പോലെ ഉറച്ചുനിന്ന കുറോസോ കളിക്കാർ ഹൃദയം നൽകി പ്രതിരോധിച്ചു. 95-ാം മിനിറ്റിൽ നിൽസൺ അഗൂലോയുടെ കോർണർ കൂടി ചെറുത്തതോടെ കുറോസോയ്ക്ക് രാജകീയമായ സമനിലയും ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് പോയിന്റും സ്വന്തം. ജർമ്മനിയും ഐവറി കോസ്റ്റും മുന്നിട്ടു നിൽക്കുന്ന ഗ്രൂപ്പിൽ ഈ സമനില അവസാന മത്സരത്തിന്റെ കടമ്പയിലേക്ക് കടക്കുന്ന കുറോസോയ്ക്കും ഇക്വഡോറിനും ചെറിയ പ്രതീക്ഷകൾ ഇപ്പോഴും ബാക്കി നൽകുന്നുണ്ട്. ജപ്പാനും തുണീഷ്യയും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ആദ്യ കളിയിലെ വമ്പൻ തോൽവിക്ക് ശേഷം ഗോളിയെയും പ്രതിരോധക്കാരെയും മാത്രമല്ല കോച്ചിനെ തന്നെയും മാറ്റി കളത്തിലിറങ്ങിയ ടുണീഷ്യ ജപ്പാനോട് 4-0 തോൽവി വഴങ്ങുന്നതാണ് കണ്ടത്. ആക്ഷന് തെല്ലും പഞ്ഞുമില്ലാത്ത ഒരു ഹോളിവുഡ് സിനിമ പോലെയായിരുന്നു ജപ്പാൻ ടുണീഷ്യ പോരാട്ടം തുടക്കഘട്ടത്തിൽ. 3-ാം മിനിറ്റിൽ തന്നെ ടുണീഷ്യയുടെ 10-ാം നമ്പറുകാരൻ മെബറിയുടെ വലങ്കാലൻ കർവിംഗ് ഷോട്ട് ഇഞ്ചുകൾക്ക് പുറത്തുപോയി. തൊട്ടടുത്ത മിനിറ്റിൽ ജപ്പാന്റെ ഗോൾ. ഇടതുവിങ്കിൽ നിന്നും നക്കാമൂറയുടെ നിലം പറ്റിയുള്ള ക്രോസ്, ക്ലോസ് റേഞ്ചിൽ നിന്ന് ഡൈച്ചി കമാഡയുടെ ഫിനിഷ്. ജപ്പാന് തുടക്കത്തിലെ ലീഡ്. 9-ാം മിനിറ്റിൽ ഗോൾമുഖത്തിന് കുറുകെ വന്ന അപകടകരമായ പ്രാസ് ബ്രോമ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. കോർണറിൽ നിന്നും ജപ്പാൻ 2-ാം ഗോളും നേടി എന്ന് തോന്നി. പക്ഷേ ടോമിയാസുവിന്റെ ഫ്ലിക് ഗോൾ വരയിൽ നിന്നും പൂർണ്ണമായും കടക്കും മുമ്പേ ടുണീഷ്യൻ കീപ്പർ ധഹ്മൻ വീണുകിടന്ന് ഉജ്ജ്വലമായി തടഞ്ഞു. 30-ാം മിനിറ്റിൽ ജപ്പാൻ അടുത്ത ഗോൾ നേടുക തന്നെ ചെയ്തു. വലതുവിങ്ങിൽ നിന്നും ബോക്സിന് ചാരേക്ക് തടയപ്പെടാതെ കുതിച്ച ഐസ്കി ഉദായുടെ വലതുകാൾ കൊണ്ടുള്ള അടി ഗോളിയുടെ വലതുഭാഗത്തുകൂടെ വലയിൽ കയറി. ജപ്പാൻ 2-0. 69-ാം മിനിറ്റ് വരെ കാര്യമായി സംഭവങ്ങളൊന്നുമില്ലാതെ പുരോഗമിച്ച കളിയുടെ 69-ാം മിനിറ്റിൽ ഇറ്റോയിലൂടെ ജപ്പാൻ 3-ാം ഗോളും നേടി. മധ്യനിരയിൽ നിന്നും തള്ളിക്കിട്ടിയ പന്തുമായി കുതിച്ച ഇറ്റോ പ്രതിരോധക്കാരെ ഓടിപ്പിന്നിലാക്കി ഗോളിയുമായി മുഖാമുഖം വന്നു. പിന്നെ വലം കാലുകൊണ്ട് കാം കൂൾ ഫിനിഷ്. ജപ്പാൻ 3-0. 84-ാം മിനിറ്റിൽ ജപ്പാന്റെ പട്ടിക തികച്ച ഗോളും വന്നു. വലതുവിങ്ങിലൂടെ കുതിച്ച സനോ തൂക്കിയിട്ടു നൽകിയ ക്രോസിനെ ലൂപ്പിംഗ് ഹെഡറിലൂടെ അയാസി ഉയേദ ഉയർന്നുചാടി വലയിൽ നിക്ഷേപിച്ചു. ഉയേദയുടെ 2-ാം ഗോൾ, ജപ്പാന്റെ 4-ാം ഗോൾ. 4-0 ഉജ്ജ്വല വിജയത്തോടെ ജപ്പാൻ അടുത്ത റൌണ്ട് പ്രതീക്ഷകൾ സജീവമാക്കി. ഗ്രൂപ്പ് എച്ചിലും ജിയിലുമായി 4 കളികളാണ് ലോകകപ്പിൽ ഇന്ന്. സ്പെയിൻ, സൗദി അറേബ്യ, ബെൽജിയം, ഇറാൻ, ഉറൂഗെ, കേപ് വെർഡോ, ന്യൂസിലാന്റ്, ഈജിപ്ത് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. സ്പെയിനും സൗദിയും തമ്മിലാണ് ആദ്യ മത്സരം. രണ്ട് കൂട്ടർക്കും സമനില വഴി കിട്ടിയ 1 പോയിന്റ് മാത്രമാണ് അക്കൌണ്ടിലുള്ളത്. സ്പെയിനിന്റേത് കേപ് വെർഡോക്കെതിരെ പരാജയത്തിന് തുല്യമായ സമനിലയായിരുന്നു എങ്കിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഉറൂഗയെ വരച്ച വരയിൽ നിർത്തിയ 1-1 സമനിലയാണ് സൗദിയുടെ ക്രെഡിറ്റിലുള്ളത്. 2022

0: ലോകകപ്പിൽ സാക്ഷാൽ അർജന്റീനയെ വരെ അട്ടിമറിച്ച സൗദിക്കാർ പൊരുതി നോക്കുമെന്ന് ഉറപ്പാണ്. സ്പെയിനിന് ഇന്ന് ജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാനില്ല തന്നെ. ബെൽജിയം ഇറാൻ കളി ഇന്ത്യൻ സമയം രാത്രി 12:30. നിലവിൽ ഗ്രൂപ്പിലെ 4 ടീമുകൾക്കും 1 പോയിന്റ് വീതമാണുള്ളത്. ബെൽജിയം വരുന്നത് ഈജിപ്തിനോട് കഷ്ടിച്ച് സംഘടിപ്പിച്ച സമനിലയുമായാണ്. ഡിബ്രോയിന, കമ്പനി, ഹസാഡ്, വിസ്റ്റിൽ, ലുക്കാക്കു തുടങ്ങിയ സുവർണ തലമുറയുടെ കാലത്തെ ബെൽജിയമല്ല ഇപ്പോഴുള്ളത് എങ്കിലും തങ്ങളുടെ ദിനം ഏത് വമ്പനെയും മറിച്ചിടാനുള്ള കോപ്പ് ഇപ്പോഴും കൈമുതലായുള്ള ടീമു തന്നെയാണ് ബെൽജിയം. വിങ്ങിലൂടെ കുതിക്കുന്ന ഡോക്കുവിനെയും ടിലമെൻസിനെയും പ്ലേമേക്കർ ഡിബ്രൂവിനെയും കരുതിയിരിക്കണം. മറുഭാഗത്തിറങ്ങുന്ന ഇറാനും ആവേശപ്പോരിന്റെ മട്ടുകാരാണ്. ആദ്യ കളിയിൽ ന്യൂസിലാൻഡിനോട് ഒന്നല്ല 2 തവണയാണ് അവർ പിന്നിൽ നിന്ന് പൊരുതിക്കയറി സമം പിടിച്ചത്. മുന്നേറ്റത്തിൽ തരേമിയും വലത് വിങ് ബാക്കായ റാമിൻ റസൈനുമെല്ലാം ശ്രദ്ധിക്കേണ്ട താരങ്ങളാണ്. ഒറ്റക്കളി കൊണ്ട് തന്നെ ഏറെ ആരാധകരെ നേടിയ പുത്തൻ ഫുട്ബോളിംഗ് ശക്തി കേപ് വർദോയുടെ എതിരാളികൾ സാക്ഷാൽ ഉറൂഗ്വേയാണ്. പഴയ പ്രതാപമൊന്നും ഇപ്പോഴില്ലെങ്കിലും ലൂയിസ് സുവാറസിന്റെ നാട്ടുകാരായ ഉറൂഗ്വേയ്ക്ക് മറികടക്കാനാവാത്ത എതിരാളികളല്ല കേപ് വർദോ. ഡാർവിൻ നൂനസും വാൽവോഡയും അറോജയുമെല്ലാം ആരും ഭയക്കുന്ന താരങ്ങളാണ്. വെറ്ററൻ ഗോൾകീപ്പർ വോസീനിയോയുടെ കരുത്തിലിറങ്ങുന്ന കേപ് വർദോയുടെ കരുത്ത് അവരുടെ പ്രതിരോധം തന്നെയാണ്. സെന്റർ ഹാഫുകളായ ലോപ്പസും ഡിനേയുമെല്ലാം സ്പെയിനിന്റെ കേൾവികേട്ട മുൻനിരയെ വരച്ച വലയിൽ നിർത്തിയത് നാം കഴിഞ്ഞ കളിയിൽ കണ്ടതുമാണ്. ന്യൂസിലാൻഡ് ഈജിപ്ത് മത്സരം അരങ്ങേറുക നാളെ പുലർച്ചെയാണ്. ആദ്യ കളിയിലെ ആത്മവിശ്വാസം നൽകുന്ന ഫലത്തിന്റെ ഉറപ്പിലാവും ഇരു ടീമുകളും ഇറങ്ങുക. ന്യൂസിലാൻഡ് ഇറാനെതിരെ 2 വട്ടം ഗോൾ കണ്ടെത്തിയപ്പോൾ ബെൽജിയത്തിനെ വിറപ്പിച്ച ഓർമ്മകളുമായാണ് ഈജിപ്ത് ഇറങ്ങുക. സലായും മർമൂഷുമുള്ള ടീം ന്യൂസിലാൻഡിന് ഒത്ത എതിരാളികളാവുമെന്ന് ഉറപ്പാണ്. അടുത്ത റൌണ്ടിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കാൻ, ടൂർണമെന്റിൽ നിലനിൽക്കാൻ മികച്ച ഫലങ്ങൾ അനിവാര്യതയാണ് എന്നിരിക്കെ വമ്പന്മാർ മാത്രമല്ല ചെറു ടീമുകളും മുഴുവൻ ഊർജവും പുറത്തെടുത്താവും ഇന്ന് കളത്തിലിറങ്ങുക. അതുകൊണ്ട് തന്നെ ഈ കളിദിനത്തിലും ആവേശത്തിന്റെ കോപ്പ നിറഞ്ഞു തുളുമ്പും തീർച്ച.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാബൂളിവാല എന്ന ചിത്രത്തിൽ കെ ജി മാർക്കോസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശാസ്താംപാട്ട്. ആലങ്ങാട് യോഗം ശാസ്താംപാട്ട് സംഘം അവതരിപ്പിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ഭീകരരാത്രി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഇലന്തൂർ വിജയകുമാറിന്റെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. സൈലാബ് എന്ന ചിത്രത്തിൽ അനുപമ ദേശ്പാണ്ഡെയും സംഘവും പാടിയത്. വരികൾ ജാവേദ് അക്തർ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: അടുത്ത ഗാനം ലേഖിൻ എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു നിർത്ത്.
1: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തൂ. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
1: കൂൾ ആകൂ.
4: ആകാശവാണി കോഴിക്കോട്, ഹിന്ദി പാഠം.
5: പ്യാരെ ശ്രോതാവോ, ഹിന്ദി പാഠ് കാര്യക്രമം മേ ആപ് സഭി കാ സ്വാഗത് ഹൈ. ആജ് ഹം ദസ്വീ കക്ഷാ കി കവിത പർ ചർച്ച സുനേംഗേ. വാർത്താകാർ ഹൈ ശ്രീ ശനോജ് കുമാർ എൻ കെ.
6: ആജ് ഹം ദസ്വീ കക്ഷാ കി കവിത പർ ചർച്ച കരേംഗേ ബച്ചോ. പത്താം ക്ലാസ്സിലെ

ഒരു കവിതയാണ്. കവിത കാ ശീർഷക് ഹെ മേരി ദുനിയാ കെ തമാം ബച്ചേ. കവി അദ്നാൻ കഫീൽ ദർവേഷ്. മേരി ദുനിയാ കെ തമാം ബച്ചേ, എൻ്റെ ഈ ലോകത്തിലെ മുഴുവൻ കുട്ടികൾ. സമകാലീൻ കവിത ഹെ, ഏക് പ്രാസംഗിക് കവിത ഹെ, ഏറെ പ്രസക്തിയുള്ള ഒരു സമകാലീന കവിതയാണ് മേരി ദുനിയാ കെ തമാം ബച്ചേ. അദ്നാൻ കഫീൽ ദർവേഷ് സമകാലീൻ കവി ഹെ, യുവാ കവി ഹെ, ഭരത് ഭൂഷൺ അഗർവാൾ പുരസ്കാർ വിജേതാ ഹെ. കവിയുടെ പേര് ഓർമ്മ വേണം. കവിതയുടെ വരികൾ തന്നിട്ട് ആശയം എഴുതാൻ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. കവി ഓർ കവിതാക്ക പരിചയ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അദ്നാൻ കഫീൽ ദർവേഷ് ഹിന്ദി സാഹിത്യക്കെ സമകാലീൻ കവി ഹെ, ഭരത് ഭൂഷൺ അഗർവാൾ പുരസ്കാർ വിജേത എന്നിങ്ങനെ കവിയെ പരിചയപ്പെടുത്തി. ഉൻകി ബഹുചർച്ചിത് കവിത ഹെ മേരി ദുനിയാ കെ തമാം ബച്ചേ, ഏക് സമകാലീൻ കവിത ഹെ, പ്രാസംഗിക് കവിത ഹെ. ഇസ് കവിത മേ കവിനെ ബച്ചോ കി രചനാത്മകത, അപ്നെ മിത്രോ കെ സാത് മിൽക്കർ ഖേൽനെ കി ഇച്ഛ, ആസാദി കി ചാഹ്, സാർവലൗകിക് ഭാവന ആദി പർ ചർച്ച കി ഹെ. കുട്ടികളുടെ പ്രകൃതം, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സർഗാത്മകത, ഇതൊക്കെയാണ് കവിതയുടെ തീം ആയിട്ട് വരുന്നത്. കവിതാക്കി പെഹലി കുച്ച് പങ്ക്തിയ ഇസ് പ്രകാർ. മേരി ദുനിയാ കെ തമാം ബച്ചേ, വോ ജമാ ഹോങ്കേ ഏക് ദിൻ ഓർ ഖേലെങ്കേ ഏക് സാത് മിൽക്കർ, വോ സാഫ് സുധരി ദീവാരോ പർ പെൻസിൽ കി നോക്ക് രഗഡേങ്കേ, വോ കുത്തോ സെ ബതിയായെങ്കേ ഓർ ബക്കരിയോ സെ ഓർ ഹരേ ടിഡോ സെ ഓർ ചീണ്ടിയോ സെ ഭി, വേ ദോടേങ്കേ ബേ തഹാശ ഹവാ ഓർ ധൂപ് കി മുസൽസൽ നിഗ്രാനി മേ, ഓർ ധർത്തി ധീരെ ധീരെ ഓർ ഫൈൽത്തി ചലി ജായേഗി ഉൻകെ പേരോ കെ പാസ്, ദേഖന വോ തുമാരി ടാങ്കോ മേ ബാലോ ഭർ ദേങ്കേ ഏക് ദിൻ, ഓർ തുമാരി ബന്ദൂക്കോ കോ മിഠി മേ ഗഹരാ ദബാ ദേങ്കേ, വോ സഡക്കോ പർ ഗഡ്ഢേ കോ ദേങ്കേ ഓർ പാനി ഭർ ദേങ്കേ ഓർ പാനിയോ മേ ഛപാ ഛപ് ലോട്ടേങ്കേ, വേ പ്യാർ കരേങ്കേ ഏക് ദിൻ ഉൻ സബ്സേ ജിൻസേ തുമനെ ഉനെ നഫ്രത് കർന സിഖായ ഹെ, വോ തുമാരി ദീവാരോ മേ ഛേദ് കർ ദേങ്കേ ഏക് ദിൻ ഓർ ആർ പാർ ദേഖനേ കി കോശിഷ് കരേങ്കേ, വോ സഹസാ ചീഖേങ്കേ ഓർ കഹേങ്കേ ദേഖോ ഉസ് പാർ ഭി മോസം തോ ഹമാരേ യഹാൻ ജേസാ ഹി ഹെ. ആദ്യത്തെ കുറച്ച് വരികളാണ്. ബച്ചേ ഏക് ദിൻ ഏക് സാത്ത് രഹേങ്കേ, മിൽക്കർ രഹേങ്കേ, ഫിർ വേ മിൽക്കർ ഖേലേങ്കേ. ബച്ചേ ഖേൽനാ പസന്ദ് കരത്തേ ഹെ. കവി പറയുകയാണ്, ഒരു നാളവർ ഒന്നു ചേർന്ന് കൂട്ടം ചേർന്ന് കളിച്ച് ആസ്വദിക്കും. വേ സാവ് സുധരി ദീവാരും പർ പെൻസിൽ കി നോക്ക് രഗടേങ്കേ, വൃത്തിയാർന്ന ചുമരുകളിൽ അവർ കോറി വരയ്ക്കും. ഘർ കി ദീവാരോ കോ ഹം സാഫ് കർക്കേ രഖത്തേ ഹന, ഉൻ ദീവാരോ കോ ബച്ചേ അപ്ന കാൻവാസ് ബനായെങ്കേ, അപ്നി മർജി സേ കുച്ച് ബി ചിത്ര കിഞ്ചേങ്കേ, കുച്ച് ബി ലിഖ് ഡാലേങ്കേ. ചുമരുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കോറി വരയ്ക്കും. നോക്ക് രഗടന, പേനയുടെ അല്ലെങ്കിൽ പെൻസിലിൻ്റെ അഗ്രഭാഗം കൊണ്ട് കുത്തി വരയ്ക്കുക. വോ കുത്തോ സെ ബത്തിയായെങ്കേ ഓർ ബക്കരിയോ സെ ഓർ ഹരേ ടിഡോ സെ ഓർ ചീണ്ടിയോ സെ ഭി, കുത്തേ ബക്കരിയാൻ ടിഡേ ചീണ്ടിയാ യേ സബ് പ്രകൃതി കെ അന്യ ജീവ് ഹെ, ഉൻസേ ബച്ചേ ദോസ്തി കരേങ്കേ. പട്ടികളോടും ആടുകളോടും പുൽച്ചാടികളോടും ഉറുമ്പുകളോടും മറ്റും അവർ സൗഹൃദം പങ്കുവയ്ക്കും. ബച്ചേ പ്രകൃതി സെ മിൽക്കർ രഹന ചാത്തേ ഹെ, കുട്ടികൾ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗേക്ക് പങ്ക്തിയാൻ ദേഖേ, വേ ദോടേങ്കേ ബേ തഹാശ ഹവാ ഓർ ധൂപ് കി മുസൽസൽ നിഗ്രാനി മേ, ഓർ ധർത്തി ധീരെ ധീരെ ഓർ ഫൈൽത്തി ചലി ജായേഗി ഉൻകെ പേരോ കെ പാസ്. കുട്ടികൾ കാറ്റിലും വെയിലിലും മഴയിലൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുകയാണ്, മഴയിലൊക്കെ ഓടിത്തിമിറക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രകൃതിയും അവർക്ക് കൂട്ടായിട്ട് നിൽക്കും. മുസൽസൽ നിഗ്രാനി, നിരന്തരമായ നിരീക്ഷണം. മുസൽസൽ മനെ നിരന്തരം, നിഗ്രാനി നിരീക്ഷണം, ഒബ്സർവേഷൻ. പ്രകൃതിയുടെ നിരന്തരമായ നിരീക്ഷണത്തിൽ കുട്ടികൾ കളിച്ച് ഉല്ലസിക്കും. ബച്ചേ ധർത്തി സേ പ്രകൃതി സേ മിൽക്കർ രഹേങ്കേ, ധർത്തി ഉൻകെ സാത്ത് ദേഗി, പ്രകൃതി ഉൻകെ സാത്ത് ദേഗി. ആഗേ കി പങ്ക്തിയാ ദേഖേ, ദേഖന വോ തുമാരേ ടാങ്കോ മേ ബാലൂ ഭർ ദേങ്കേ ഏക് ദിൻ, ഓർ തുമാരി ബന്ദൂക്കോ കോ മിഠി മേ ഗഹരാ ദബാ ദേങ്കേ, ടാങ്കുകളിൽ മണൽ നിറയ്ക്കും, തോക്കുകൾ ആഴത്തിൽ കുഴിച്ചുമൂടും.

मानव द्वारा बनाई गई खतरनाक चीजों को वे नफरत की दृष्टि से देखते हैं. യുദ്ധോപകരണങ്ങളായിട്ടുള്ള ടാങ്കുകളും തോക്കുകളും മിസൈലുകളൊക്കെ അവർ നശിപ്പിച്ചു കളയും, കുഴിച്ചു മൂടും എന്നാണ് പറയുന്നത്. ക്യോങ്കി യുദ്ധോം സേ ഇനെ നഫ്രത് ഹെ, യുദ്ധത്തെ ഇവർക്ക് വെറുപ്പാണ്. ബച്ചേ ശാന്തി ഓർ ഭായിചാരെ കേരിയെ കോശിഷ് കരേങ്കെ, ഒരു യുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ ഇരകളാവുന്നത് കുട്ടികളാണ് എന്ന തിരിച്ചറിവ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. വേ യുദ്ധക്കെ ഖിലാഫ് ആവാസ് ഉടാനാ ചാത്തേ ഹെ, യുദ്ധത്തിനെതിരാണവർ. യുദ്ധത്തിൻ്റെ ഇരകളായിട്ട് പലപ്പോഴും കുട്ടികൾ, ഒട്ടേറെ കുട്ടികൾ യുദ്ധത്തിൻ്റെ ഇരകളായിട്ട് ദുരിതം അനുഭവിക്കാറുണ്ട്. അകേക്ക് പങ്ക്തിയ, വോ സടക്കോം പർ ഗഡ്ഡേ കോതെങ്കേ ഓർ പാനി ഭർ ദേങ്കേ ഓർ പാനിയോമേ ഛപ്പാ ചപ്പ് ലോട്ടേങ്കേ. തിരക്കു പിടിച്ച റോഡുകൾ, വാഹനങ്ങൾ ചീറിപ്പായുന്ന നമ്മുടെ റോഡുകൾ കുട്ടികൾക്ക് അന്യത്രമാണ്. അവിടെ അവർക്ക് കളിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് അവർ ആ റോഡുകളിൽ, തിരക്കു പിടിച്ച റോഡുകളിൽ അവർ വലിയ കുഴികളുണ്ടാക്കി അവയിൽ വെള്ളം നിറച്ച് അതിൽ ചാടി തിമർക്കുമെന്നാണ് പറയുന്നത്. ചപ്പാച്ചപ്പ് ലോട്ട്ന, വെള്ളത്തിൽ കൈയും കാലും ഒക്കെ അടിച്ച് ശബ്ദമുണ്ടാക്കുന്ന ഇതിനെയാണ് നമ്മൾ ചപ്പാച്ചപ്പ് ലോട്ട്ന എന്ന് പറയുക. ബച്ചെ ആസാദി ചാത്തേ ഹെ, അവർക്ക് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ് അവർ. വോ പ്യാർ കരേങ്കേ ഏക് ദിൻ ഉൻ സബ്സേ ജിൻസേ തുംനെ ഉനെ നഫ്രത് കർണ സിഖായ ഹെ, മുതിർന്നവരായ നമ്മൾ വെറുക്കാൻ പഠിപ്പിച്ചവരെയൊക്കെ കുട്ടികൾ സ്നേഹിക്കാൻ തുടങ്ങും. പക്ഷേ ആപ്പസി പ്രേം ഓർ ഭായിചാരേക്കോ മെഹത്ത് ദേത്തേഹെ, സൗഹൃദം വേണം, സാഹോദര്യം വേണം എന്നാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. വോ തുമാരി ദീവാരോ മേ ഛേദ് കർ ദേങ്കേ ഏക് ദിൻ ഓർ ആർ പാർ ദേഖ്നേക്കി കോശിഷ് കരേങ്കേ, വോ സഹസാ ചീക്കേങ്കേ ഓർ കഹേങ്കേ ദേഖോ ഉസ് പാർ ഭി മോസം തോ ഹമാരെ യഹാൻ ജേസാ ഹി ഹെ, നമ്മൾ കെട്ടിപ്പൊക്കിയ വേർതിരിവിൻ്റെ വൻ ചുമരുകൾ അവർ തകർക്കും, അവയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ മറുവശത്തെ കാഴ്ചകൾ, അവസ്ഥകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ബച്ചേ സീമാവും കോ തോടാൻ ചാത്തേ ഹെ, ബച്ചേ ബഡേ ജിജ്ഞാസു ഹോത്തേ ഹെ, ജിജ്ഞാസാക്കെ കാരണം ആർപാർ കി വാസ്തവികത കോ ജാനാവേ ചാത്തേ ഹെ, ഇരുവശങ്ങളിലുമുള്ള വാസ്തവം, സത്യാവസ്ഥ തിരിച്ചറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. സച്ചായിക്കോ പേച്ചാനാവേ ചാത്തേ ഹെ, വാസ്തവികത കോ പേച്ചാൻ കർ വേ ദുനിയാ സേ കഹേങ്കേ കി ദോനോ പാർ ഏക് സമാൻ ഹെ, ദോനോ പാർ കി സമസ്യായേ ഏക് ഹെ, ഹാലത് ബി ഏക് ജൈസി ഹെ, വൻ മതിലുകൾക്കപ്പുറമുള്ള അവസ്ഥയും വ്യത്യസ്തമല്ല, അപ്പുറവും ഇപ്പുറവും എല്ലാം ഒരുപോലെയാണ് എന്ന് കുട്ടികൾ ലോകത്തോടായിട്ട് വിളിച്ചു പറയും. അപ്പം ആഗേക്ക് പങ്ക്തിയാം ദേഖേങ്കെ, വോ ഹവാ ഓർ ധൂപ് കോ അപ്നേ ഗാലോ കെ ഗിർദ് മെഹസൂസ് കർണ ചാഹേങ്കെ ഓർ തും ഉസ് ദിൻ ഉനെ നഹി റോക് പായേങ്കെ, ഏക് ദിൻ തുമാരെ മഹഫൂസ് ഘരോ സേ ബച്ചെ ബാഹർ നിക്കൽ ആയേങ്കെ ഓർ പേടോ പേ ഘോസലെ ബനായേങ്കെ, ഉനെ ഗിൽഹരിയാ കാഫി പസന്ദ് ഹെ വോ ഉൻകേ സാത്ത് ഹി ബഡാ ഹോണ ചാഹേങ്കെ, തും ദേഖോഗേ ജബ് വോ ഹർ ചീസ് ഉലറ്റ് പുലറ്റ് ദേങ്കേ ഉസേ ഓർ സുന്ദർ ബനാനെ കെ ലിയേ, ഏക് ദിൻ മേരി ദുനിയാ കെ തമാം ബച്ചെ ചീണ്ടിയോ കീട്ടോ നദിയോ പഹാടോ സമുദ്രോ ഓർ തമാം വനസ്പതിയോ കെ സാത്ത് മിൽക്കർ ധാവാ ബോലെങ്കെ ഓർ തുമാരി ബനായി ഹർ ചീസ് കോ ഖിലോണ ബനാ ദേങ്കെ, കാറ്റിനെയും വെയിലിനെയും അവർ സ്നേഹിക്കും. ഒരു നാൾ നിങ്ങളുടെ സുരക്ഷിതമെന്ന് കരുതുന്ന വീടുകളിൽ നിന്നവർ പുറത്തു വരും, മരങ്ങളിൽ അണ്ണാന്മാരുമായി കൂട്ടുകൂടി അവിടെ താമസിക്കും, പ്രകൃതിയുമായി ഇണങ്ങി അവർ ജീവിക്കും. മേസൂസ് കർണ, അനുഭവിക്കുക, ടു ഫീൽ. ഹവാക്കി ശീതൽത ഓർ ധൂപ് കി ഗർമി ബച്ചെ ബഖൂബി അനുഭവ കരേങ്കെ, വേ പ്രകൃതിക്ക് സാത്ത് മിൽക്കർ രഹേങ്കെ, ഏക് ദിൻ തുമാരെ മഹഫൂസ് ഘരോ സേ ബച്ചെ ബാഹർ നിക്കലായേങ്കെ ഓർ പേടോ പേ ഘോസല ബനായേങ്കെ. കുട്ടികൾ വീടുകളുടെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. മഹഫൂസ് ഘർ, സുരക്ഷിതമായ വീടുകൾ. വേ ഘരോ സേ ബാഹർ നിക്കൽക്കർ ആയേങ്കെ പേടോ പർ ഘോസല ബനാക്കർ വഹാൻ രഹേങ്കെ, ഗിൽഹരിയോ ജൈസേ ജീവോ കെ സാത്ത് മിൽക്കർ ജീനാ ചാത്തേ ഹെ ബഡാ ഹോന ചാത്തേ ഹെ. സുരക്ഷിതമെന്ന് കരുതുന്ന നമ്മുടെ വീടുകൾ വിട്ടിറങ്ങി മരച്ചില്ലകളിൽ അവർ അണ്ണാന്മാർക്കൊപ്പം കൂട്ടുകൂടി കഴിയും, അവിടെ വളരും. ഹമാരെ ബച്ചെ ബഡേ ഹോഷിയാർ ഹെ, ആഗേക്ക് പങ്ക്തിയാൻ ദേഖേ, തും ദേഖോഗേ ജബ് വോ ഹർ ചീസ് ഉലറ്റ് പുലറ്റ് ദേങ്കേ ഉസേ ഓർ സുന്ദർ ബനാനേ കെ ലിയേ. നമ്മൾ മുതിർന്നവർ ഉണ്ടാക്കി വച്ച പല കാര്യങ്ങളും വസ്തുക്കളും

0: ഈ കുട്ടികൾ തിരിച്ചും മറിച്ചും വെച്ച് അവയെ ആകർഷകമാക്കി വയ്ക്കും. മുതിർന്നവർ അത് നോക്കി നിൽക്കേണ്ടി വരും. ബച്ചോമേ രചനാത്മകതാ ഹെ സൃജനാത്മകതാ ഹെ വേ ഇസ് ദുനിയാ കി ഹർ ചീസ് കോ ഉലറ്റ് പുലറ്റ് കർക്കേ രഖേംഗേ ഓർ ആകർഷക് തരീക്കെ സേ ചീസോ കോ സജാ കർ രഖേംഗേ. ഏക് ദിൻ മേരി ദുനിയാ കെ തമാം ബച്ചേ ചീണ്ടിയോ കീട്ടോ നദിയോ പഹാടോ സമുദ്രോ ഓർ തമാം വനസ്പതിയോ കെ സാത് മിൽക്കർ ധാവാ ബോലേംഗേ ഓർ തുമാരി ബനായി ഹർ ചീസ് കോ ഖിലോണ ബനായെങ്കേ. ഒരു നാൾ കുട്ടികൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. പല വസ്തുക്കളെയും അവർ കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. വനസ്പതി മനെ പേട് പൗധേ, ചെറിയ മരങ്ങളും ചെടികളും. ധാവാ ബോൽന ആക്രമൺ കർണ ഹംല കർണ. കവി കേത്തെ ഹെ കി ഈസ് ദുനിയാ കെ സാരേ ബച്ചേ ഓർ പ്രകൃതി സബ് മിൽക്കർ അബ് തക് കി ബനി ബനായി ചീസോ കോ ബദൽ ദേംഗേ. വേ ഇസ് ദുനിയാ കോ ബെഹത്തർ ബനാന ചാഹേംഗേ. കുട്ടികൾ ഈ ലോകത്തെ കൂടുതൽ മികച്ചതാക്കി മാറ്റും. ജെയ്സേ കി ഹമേ പതാ ഹെ ആജ് കാ ബച്ച കൽ കാ നാഗരിക് ഹെ. വേ ബഡേ സക്രിയ ഹോത്തേ ഹെ, വേ ബഡേ രചനാത്മക് ഹോത്തേ ഹെ, സൃജനാത്മക് ഹോത്തേ ഹെ ഓർ സകാരാത്മക് ഭീ ഹോത്തേ ഹെ. ആജ് കെ ബച്ചേ ബഹുത് ക്ഷമതാവാൻ ഭീ ഹെ.
1: അബ് തക് ആപ് സുൻ രഹേ ഥേ ദസ്വീ കക്ഷ കി കവിത പർ ഏക് ചർച്ച. വാർത്താകാർ ഥാ ശ്രീ ശനോജ് കുമാർ എൻകെ. ഇസി കെ സാത്ത് യേ കാര്യക്രം യഹാ സമാപ്ത ഹോതാ ഹെ. ഫിർ മിലേംഗേ അഗ്ലേ ഹഫ്തേ. തബ് തക് വിദാ ലേതി ഹൂ. നമസ്കാർ.
2: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി പാഠം.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കം.

0: ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പഞ്ചായത്തുകൾ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിനി നിയാസി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19 മുതൽ 18 പ്രവൃത്തി ദിവസ കാലയളവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിൽ 86,925 പശുക്കൾ, 15,049 എരുമകൾ എന്നിവയുണ്ട്. ഇവയെ പ്രത്യേക സംഘം വീടുകളിലെത്തി പ്രതിരോധ കുത്തിവെപ്പ് എടുക്കും. മലപ്പുറം നഗരസഭയുടെ കീഴിൽ കുന്നുമ്മൽ ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ലൈബ്രറിയിൽ പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈബ്രറി ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ചത്. വായനക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ ലൈബ്രറിയുടെ ഉൾഭാഗം നവീകരിക്കുകയും ആധുനിക ഫർണിച്ചറുകൾ, മെച്ചപ്പെട്ട വായനാ സൌകര്യങ്ങൾ, പുതിയ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ അധ്യക്ഷത വഹിച്ചു. നിർബന്ധിത വാക്സിനുകൾ, മറ്റ് അടിയന്തര പ്രതിരോധ വാക്സിനുകൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായുള്ള കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ്

0: നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ അധ്യക്ഷത വഹിച്ചു. നിർബന്ധിത വാക്സിനുകൾ, മറ്റ് അടിയന്തര പ്രതിരോധ വാക്സിനുകൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായുള്ള കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് MP കാര്യം വ്യക്തമാക്കിയത്. MP അബ്ദുൾ സമദ് സമദാനി MP, TV ഇബ്രാഹിം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. 2036 ഒളിമ്പിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതിന് പ്രചരണാർത്ഥം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഒളിമ്പിക് ഫോറസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ ഒളിമ്പിക്സ് ആതിഥേയത്വത്തെ വരവേൽക്കുന്നതിനും കായിക സംസ്കാരം ജനകീയമാക്കുന്നതിനുമായി June 16 മുതൽ 23 വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 2036 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് തൈകൾ നട്ടത്. സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഫുട്ബോൾ താരവും റിട്ടയർഡ് MSP ഡെപ്യൂട്ടി കമാൻഡന്റുമായ P അബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മൺസൂൺ കാലത്ത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾക്കെതിരായി ജില്ലാ ഭരണകൂടം നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 പദ്ധതിക്ക് തുടക്കമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾ തടയുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. ക്യാമ്പയിൻ താഴെ തട്ടിൽ എത്തിക്കുന്നതിനും വിജയകരമാക്കുന്നതിനും എല്ലാവരും ശ്രമിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. June 17 മുതൽ 30 വരെയാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ക്ലീൻ ഷോട്ട് മലപ്പുറം ക്യാമ്പയിൻ നടപ്പാക്കുക. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ സംയോജിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. 2019 പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് നിലമ്പൂർ പുഞ്ചക്കൊല്ലിയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ചെറിയൊരു പരിഹാരമെന്നോണം പുന്നപ്പുഴ കടക്കാൻ ചങ്ങാട നിർമ്മിച്ചു. കഴിഞ്ഞ ദിവസം ആദിവാസികൾ ചങ്ങാട യാത്ര തുടങ്ങുകയും ചെയ്തു. പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകൾ 3 ദിവസങ്ങളായി നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ചങ്ങാടം പണിതത്. സമീപ പ്രദേശങ്ങളിലെ മുളങ്കാടുകൾ ഉണങ്ങി നശിച്ചതിനെ തുടർന്ന് വളരെ അകലെയുള്ള മുണ്ടവനത്തിൽ നിന്നാണ് ആവശ്യമായ മുളകൾ എത്തിച്ചത്. 100+ കുടുംബങ്ങൾക്ക് മഴക്കാലത്ത് പുഴയുടെ മറുകര കടക്കാനുള്ള ആശ്രയമാണ് ഈ ചങ്ങാടം. അടിയന്തരമായി ഇവിടെ പാലം പണിയണമെന്ന് ഉന്നത നിവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴുള്ള കൊച്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ചേരി പ്രസ് ക്ലബ്ബുമായി ചേർന്നാണ് ശില്പശാല ഒരുക്കിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു ശില്പശാല. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. PIB കൊച്ചിയുടെയും കൊച്ചി ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ ശ്രീമതി ധന്യ സനൽ കെ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. കൊച്ചി PIB മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ശ്രീമതി ഷാമില KY സംസാരിച്ചു. മഞ്ചേരിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശ്രീ കെ കുഞ്ഞു മുഹമ്മദ്, ശ്രീ KMA ഷുക്കൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PIB വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബു.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:40 മുതൽ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം.

റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം. പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയ നില, 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരങ്കിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 അഷ്ടപതി, MK ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്ത വീട്ടമ്മ അനിത എം ഖാസിമുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കൊല്ലം GS ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. 11:00 ലളിതഗാനം. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്.

നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. MN പാലൂരിൻ്റെ കവിത പ്രഭാതവന്ദനം, ആലപിക്കുന്നത് VT മുരളി. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന. തുടർന്ന് ആരോഗ്യം അമൂല്യം, സിന്ധു PU പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം,

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്തമാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എസിയിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരമാസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.

0: ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും ഡി എം ഇ നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റെനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന എം എസ് എം ഇ സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മദീനയിൽ നിന്ന് ഫ്ലൈ അതീൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. ജൂലൈ 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 ജൂലൈ 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജൂലൈ 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4519 പേരാണ് ഹജ്ജിന് പോയത്.
0: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺ നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് യു ജി പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,000+ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. ഇപ്പോൾ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കും.
4: സാധം എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ
3: ഡൽഹിയിലെ
5: पूछ सकते हैं वो नंबर मैं आपको अभी बता रहा हूं 2342 1083 2342 10

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ഗാനകേളിയിൽ അടുത്തതായി ദേവദാസ് വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട്, മാർക്കോസും ജെൻസിയും പാടിയ ഗാനം ചിത്രം കേൾക്കാത്ത ശബ്ദം.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമ.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: മാലയോഗം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം, കൈതപ്രത്തിന്റെ രചന, മോഹൻ സിതാരയുടെ സംഗീതം.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈ ജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
6: ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഐസ് കുണ്ടൂരിന്റെ വരികൾ, SP വെങ്കിടേഷിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ

കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തമാകുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ രണ്ടാം അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണിവരെ നടക്കും. FIH നാഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാൻഡിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

0: അണിമുറ്റത്തൊരു കോണി റാവിൻ മണിവിളക്കെരിയാറാ
1: ഗോപ പെൺകുളിമാരുടെ
0: മായക്കാഴ്ചകളോട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാ ദിനം ആചരിച്ചത്. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
1: യോഗ കേവൽ ഹമാരെ ശാരീരിക സ്വാസ്ഥ്യ പരി ഫോക്കസ് നഹി കർത്ത യോഗ മാനസിക സ്വാസ്ഥ്യ സേ ശാരീരിക

0: स्वास्थ्य का मार्ग दिखाता है। इसलिए योग के विषय में युक्त चेष्टस्य कर्मसु कहा गया है, यानी हमें क्या करना चाहिए क्या नहीं करना चाहिए इसका बोध।
1: കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ 35,000-ത്തോളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 600,000-ത്തിലധികം സംഘടനകളാണ് യോഗ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210-ലധികം ഇന്ത്യൻ മിഷനുകൾ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000-ത്തിലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രെ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
0: ഭാരത് ആജ് അപ്നേ പൂരേ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ. ഇസ്ലിയെ ആജ് ഭാരത് അപ്നേ ബന്ദർഗാഹോ കാ ആധുനികരണ കർ രഹാ ഹൈ, നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ, नई कनेक्टिविटी बना रहा है, मल्टी मॉडल लॉजिस्टिक नेटवर्क विकसित कर रहा है, सागरमाला जैसे अभियान इसी व्यापक सोच का हिस्सा है.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആൻഡി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11-ന്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, NamoApp എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനം.

0: വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശനിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
1: ആദ്യ മത്സരത്തിൽ കാബോ വെർഡെക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യക്കെതിരെ ഇന്ന് ഇറങ്ങുന്നത്. വൻ ശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെർഡെയെ നേരിടും. ന്യൂസിലൻഡ് ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 പരാജയപ്പെടുത്തി. 29 94 നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്ത മാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ May 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മറ്റന്നാൾ വൈകിട്ട് 5 പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരികക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിലെ 8 ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

നാടകഗാനങ്ങൾ. ആൾക്കാര എന്ന ചിത്രത്തിൽ വയലാർ എന്ന നാടകത്തിൽ വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് കവിയൂർ പൊന്നമ്മ പാടിയതാണ് ആദ്യഗാനം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: അരവിന്ദന്റെ ഭാവനയ്ക്ക് വി ദക്ഷിണാമൂർത്തി ഇണമിട്ട് ചലനം എന്ന നാടകത്തിൽ എം രേണുക പാടിയ ഗാനമാണ് ഇനി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജനനി ജന്മഭൂമി എന്ന നാടകത്തിൽ

നാടകഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരികക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് കോട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെ നടക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH നാഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാൻഡിനെ എതിരില്ലാത്ത 2 goals തോൽപ്പിച്ചു. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം. ഇന്ത്യ എ ടീമിന് ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. FM പ്രധാന വാർത്തകളിനി രാത്രി 10:00.

പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ സുവർണമലരുകളിൽ തുലാവർഷം എന്ന ചിത്രത്തിൽ വയലാർ എഴുതി സലിൽ ചൗധരി ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് ആദ്യം.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കെ പി ഉദയഭാനു ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം സമസ്യ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ONV കുറുപ്പ്.

0: ആശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിൽ യേശുദാസും ബി വസന്തയും പാടിയ ഗാനം, പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: ഹൃദയമൊരു ക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി ജി ദേവരാജനെ ഇണമിട്ട് യേശുദാസ് പാടിയത്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എ പി ഗോപാലിന്റെ ഭാവന കെ ജി ദേവരാജൻ, ഈണമിട്ട ഗാനം പാദസരം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം സമുദ്രം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ജോളി അബ്രഹാമും മാധുരിയും പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: പൊസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.
1: സീമന്തപുത്രൻ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി എം കെ അർജുനൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്.
2: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ. മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ശംഖുപുഷ്പം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയതാണ് അടുത്ത ഗാനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം സിന്ദൂരം.

പപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനം നിനക്ക് ഞാനും എനിക്കു നീയും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

മുക്കുവനെ സ്നേഹിച്ച ഭൂതം. ഈ ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനം, കെ ജെ ജോയിയുടെ സംഗീതം.

മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിൽ വാണിജയറാമും ഇടവ ബഷീറും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി അംഗീകാരം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി എ ടി ഉമ്മർ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം.

0: വഴികൾ യാത്രികർ പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. മാറുന്ന യാത്രകൾ, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
1: കുറച്ചു നാൾ മുമ്പ് ഞാൻ UAE ഗോർഫുക്കാനിൽ പോയിരുന്നു. ഗോർഫുക്കാൻ കടലിലുള്ള അടയാളക്കല്ല് കാണുക എന്നതായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. കരയിൽ നിന്ന് നോക്കുമ്പോൾ കടലിൽ അല്പം ദൂരത്ത് ഒരു പാറക്കെട്ട് ഉയർന്നു നിൽക്കുന്നത് കാണാം. അതിനെയാണ് അടയാളക്കല്ല് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് കടലിലുള്ള ഈ പാറക്കെട്ട് കാണാൻ ഞാൻ പോയത്? ചോദ്യത്തിനുള്ള ഉത്തരം, ഇന്ന് നാം ജീവിക്കുന്ന കേരളത്തെ നിർമ്മിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു യാത്രയുടെ കഥ പറയാനാണ്. ആ കഥ ഇതാണ്: മലയാളികൾ കൂട്ടത്തോടെ തൊഴിൽ തേടി ഗൾഫിലേക്ക് പോയ ആ യാത്ര ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ആ യാത്രയുടെ അവസാനം അവർ കരയോട് ചേർന്നത് ഗോർഫുക്കാനിലെ ഈ അടയാളക്കല്ലിലായിരുന്നു. അവരുടെ യാത്രകൾ ഉരുവെന്നും ലോഞ്ച് എന്നും വിളിക്കുന്ന ചരക്ക് കപ്പലുകളിലായിരുന്നു. വാസ്തവത്തിൽ ആ കപ്പലുകളിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പാടുണ്ടായിരുന്നില്ല. അതിൽ ചരക്കുകൾ കൊണ്ടുപോകാനായിരുന്നു അനുമതി. എന്നാൽ യാത്രാരേഖകളോ വിസയോ മറ്റ് അനുമതി പത്രങ്ങളോ ഒന്നുമില്ലാതെ മലയാളികൾ ഗൾഫിലേക്ക് സംഘടിതമായി ആദ്യമായി നടത്തുന്ന യാത്ര ഒരു പക്ഷേ ഗോർഫുക്കാനിലേക്കായിരിക്കും. ഇത്തരം ഉരുവിലും ലോഞ്ചിലും കയറിപ്പോകുന്ന ആളുകളെ ഈ അടയാളക്കല്ലിന് സമീപത്തുള്ള കടലിൽ ഇറക്കി വിടുന്നതായിരുന്നു അന്നത്തെ രീതി. അവിടെ നിന്ന് നീന്തി ഈ അടയാളക്കല്ലിൽ പിടിച്ചു നിന്ന് അല്പനേരം ക്ഷീണമകറ്റി വീണ്ടും നീന്തി ഗോർഫുക്കാൻ തീരത്ത് കടലിൽ ഇന്ന് മനോഹരമായി വിന്യസിച്ചിരിക്കുന്ന ഗോർഫുക്കാൻ ബീച്ചിലേക്ക് അവർ നീന്തി കയറുകയായിരുന്നു. ആ യാത്ര അവസാനിച്ച സ്ഥലം എന്ന നിലയ്ക്കാണ് ഈ അടയാളക്കല്ല് കാണാൻ ഞാൻ പോയത്. പിന്നീട് ഒരു സിനിമയിൽ എല്ലാം ആ സ്ഥലം വന്നിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ മലയാളിയുടെ നിരവധിയായ യാത്രാപഥങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മളുടെ സഞ്ചാര സാഹിത്യത്തിനകത്ത് രേഖപ്പെടുത്താത്ത അതിസാഹസികമായ യാത്രകൾ മലയാളികൾ നടത്തിയിട്ടുണ്ട്. അത് തൊഴിൽ തേടിയുള്ള യാത്രകളാണ്, അന്നം തേടിയുള്ള യാത്രകളായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗോർഫുക്കാനും ഗോർഫുക്കാനിലെ അടയാളക്കല്ലും. ഇത്തരത്തിൽ പല സ്ഥലങ്ങളും നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണാം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജർമ്മനിയിലേക്ക് കുടിയേറിയ 5000-ൽ പരം മലയാളി നേഴ്സുമാരുടെ കഥ, യഥാർത്ഥ ജീവിത കഥ അത്തരത്തിലുള്ളതാണ്. അത്തരം സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ പരിക്കേറ്റ് കിടക്കുന്ന ഭടന്മാരെ ചികിത്സിക്കാൻ, പരിചരിക്കാൻ വേണ്ടി പോയ നേഴ്സുമാരെ നമ്മൾ കാണുന്നു. ഇങ്ങനെ മലയാളിയുടെ യാത്രയുടെ മറ്റൊരു അർത്ഥതലത്തിലേക്ക് പോകാൻ നമ്മെ ഇന്ന് നിർബന്ധിപ്പിക്കുന്ന പലതരം എഴുത്തുകളും ജീവിത കഥകളും ആത്മകഥകളും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. ഇന്ന് കേരളം എന്ന് വിളിക്കുന്ന സ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് നാം ഇന്ന് ഉപയോഗിക്കുന്ന മലയാള

മലയാള ഭാഷ ഇന്നത്തെ രൂപത്തിലൊക്കെ ആകുന്നതിനും എത്രയോ മുമ്പ് തന്നെ മലയാളികൾ കേരളത്തിനും ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കുന്ന പ്രദേശത്തിനുമെല്ലാം വെളിയിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് ഏറ്റവും രസകരമായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ യാത്രകളെല്ലാം തുടങ്ങിയത് എന്നതിലേക്കും വെളിച്ചം വീശുന്ന ഒരു വലിയ ഉദാഹരണം വിഖ്യാതനായ മലയാളി സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എവിടെ വെച്ചാണ് എസ് കെ പൊറ്റക്കാട് ആദ്യമായി നാണയം, അതായത് വിദേശ വിനിമയം നടത്തുന്നത്, സ്വന്തം കറൻസി, സ്വന്തം നോട്ട് മാറ്റിയെടുക്കുന്നത് എവിടെ വെച്ചായിരുന്നു എന്ന് അദ്ദേഹം ആ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 1938 അദ്ദേഹം ആദ്യമായി വിദേശ കറൻസി വിനിമയം നടത്തുന്നത് ഇന്ന് നാം കേരളം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയായിരുന്നു. എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള ബോട്ട് യാത്രക്കിടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് 1938 എസ് കെ യാത്ര ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് മലബാറിൽ നിന്നാണ്. അദ്ദേഹം കോഴിക്കോട്ട് നിന്നാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അരുക്കുറ്റി എന്ന് പറയുന്ന സ്ഥലം കഴിയുന്നതോടുകൂടി മലബാർ അവസാനിക്കുകയാണ്. പിന്നീട് അവിടെ വെച്ച് തിരുക്കൊച്ചി തുടങ്ങുന്നു. ആ സ്ഥലത്ത് നിന്ന് അരുക്കുറ്റിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തൻ്റെ കയ്യിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാണയങ്ങളും നോട്ടുകളും പറ്റില്ല എന്നും അത് മാറ്റി എടുക്കുകയും ചെയ്യണമെന്നും പറയുകയാണ്. സുന്ദരി എന്നു പേരുള്ള ഒരു ബോട്ടിലാണ് എസ് കെ ആ യാത്ര നടത്തുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്: കൊച്ചി, കുമ്പളം, ഇടക്കൊച്ചി, അരൂർ, കോട്ടപ്പുറം എന്നീ താവളങ്ങൾ കഴിഞ്ഞ് സുന്ദരി അരൂക്കുറ്റിയിലെത്തി. സ്റ്റേറ്റ് അതിർത്തി. ഞങ്ങളുടെ കയ്യിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ നാണ്യങ്ങൾ ചക്രവും കാശുമായി മാറ്റേണ്ടി വന്നു. എനിക്ക് ഈ മാറ്റത്തിൻ്റെ കണക്ക് ഒട്ടും നിശ്ചയമില്ലായിരുന്നു. എന്നാൽ എന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സഹായിച്ചു. പിന്നീട് നാം കാണുന്നത് എസ് കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും പലതരം കറൻസികൾ വിദേശ വിനിമയത്തിലൂടെ ഇന്ത്യൻ പണം മാറ്റി പല കറൻസികൾ ആക്കി മാറ്റുകയും തൻ്റെ ലോകയാത്ര തുടരുകയും ആഫ്രിക്ക ഉൾപ്പെടെയുള്ള അക്കാലത്ത് എസ് കെ യാത്ര ചെയ്യുന്ന കാലത്ത് അതിക്ലേശകരമായ യാത്ര വീഥികളുള്ള സ്ഥലങ്ങളിലൂടെ എസ് കെ പോകുന്നുണ്ട്. പക്ഷേ എസ് കെ ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യയിൽ വെച്ചാണ് തൻ്റെ ആദ്യ വിദേശ വിനിമയം, ഫോറിൻ എക്സ്ചേഞ്ച് നടത്തുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഡയറി കുറിപ്പിൽ നമുക്ക് കാണാം. ഇത്തരത്തിൽ പിന്നീട് ഐക്യകേരളം ഉണ്ടാകുന്നു. അതിനുശേഷവും അതിനു മുൻപും എത്രയോ പേർ ഇന്ന് നാം കേരളം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. മലയാളിയുടെ യാത്രയ്ക്ക് തന്നെ പല പല പുതിയ മുഖങ്ങളും ഉണ്ടായി. ഇത്തരം ചില സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാനുള്ള അവസരം, മലയാളികളാൽ നിർമ്മിക്കപ്പെട്ട ചില സ്ഥലങ്ങൾ തന്നെ കാണാനുള്ള അവസരവും എനിക്ക് ഈ യാത്രകളിൽ, എൻ്റെ കഴിഞ്ഞ 40 വർഷത്തിനിടയിലുള്ള യാത്രകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി മലയാളി സമൂഹത്തെ തന്നെ, അതായത് യാത്രകളാലും തൊഴിൽ പ്രവാസത്താലും നിർമ്മിക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയ്ക്ക് മലയാളികളെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് സഞ്ചാര സാഹിത്യത്തിനും നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിനും രാഷ്ട്രീയ ചരിത്രത്തിലുമെല്ലാം കടന്നു വരേണ്ടതുണ്ട്. ഇനിയും അത് കടന്നു വന്നിട്ടില്ല എന്നത് ദുഃഖകരമാണ്. മലയാളികളുടെ യാത്രകൾ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലും ജീവിതയാത്രകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള യാത്രയുടെ ആനന്ദത്തിന് വേണ്ടിയുള്ള യാത്രയുടെ സ്വഭാവങ്ങൾക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ ഒരു കാലത്ത് യാത്ര സ്വാതന്ത്ര്യമില്ലാതിരുന്ന സ്ത്രീകൾക്ക് അവർ നേടിയെടുത്ത യാത്രാ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഉച്ചി കൂടിയാണ്, അതിൻ്റെ ഏറ്റവും ഉയരങ്ങളെയാണ് എവറസ്റ്റിലേക്കുള്ള മലയാളി സ്ത്രീകളുടെ യാത്രകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മലയാളിയുടെ ജീവിതയാത്രയിലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പഠിക്കാനും തൊഴിൽ ചെയ്യാനുമായി വിദേശങ്ങളിലേക്ക് പോകുന്നത് ഒരു വലിയ പ്രവണതയായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ഈ ഇത്തരത്തിലുള്ള മലയാളിയുടെ യാത്രകളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ക്ലേശകരമായ ചില ചുറ്റുപാടുകളിൽ പോലും തങ്ങളുടെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കാൻ വേണ്ടി മലയാളികൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത് അതൊരു വലിയ ഒഴുക്കായി തന്നെ മാറാനിടയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ പഠനാവശ്യത്തിനായും തുടർന്ന് ജോലിക്കും പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പഠനവും ജോലിയും ഒപ്പം കൊണ്ടുപോകുന്നതുമായ വേറൊരു തരം ജീവിതയാത്ര തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടി

0: ാണ് ഇത്. സഞ്ചാര സാഹിത്യത്തിൻ്റെ രൂപങ്ങൾ എഴുതുക എന്നതിൽ നിന്നും മാറി വീഡിയോ വ്ളോഗുകളായി റീലുകളായി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അത്തരം യാത്രകൾക്കിടയിലൂടെ മലയാളിയുടെ ജീവിതയാത്ര പഴയതിൽ നിന്നും കൂടുതൽ വിഭിന്നമായി കുറെ കൂടി വേഗതയാർന്ന തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഒരു ഭാഗത്ത് നമ്മളുടെ സ്ത്രീകൾ എവറസ്റ്റിനെ ലക്ഷ്യമിട്ട് നടന്നു നീങ്ങുന്നു, മറ്റൊരു ഭാഗത്ത് ഏറ്റവും പുതിയ തലമുറ അവരുടെ അഭിലാഷങ്ങൾ കൊത്തി ജീവിക്കാൻ വേണ്ടി കേരളവും ഇന്ത്യയും വിട്ടുപോകുന്ന ഒരു കാഴ്ചയും നാം കാണുന്നു. അതിനാൽ നമ്മളുടെ സഞ്ചാര സാഹിത്യ സ്വഭാവത്തിൽ അതിനെ മനസ്സിലാക്കുകയും അതിനെ പഠിക്കുകയും ഇതാണ് സഞ്ചാര സാഹിത്യം എന്ന നമ്മളുടെ പഴയ നിർവചനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് മലയാളി സമൂഹം തന്നെ അപ്പാടെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: മാറുന്ന യാത്രകൾ യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: 103.6 റിയൽ FM.
1: കൃഷ്ണ ഭഗവാനെ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. മണി 10 കഴിഞ്ഞു, നേരെ എത്രയായിട്ടും കുടുംബത്തേക്ക് വരാറായിട്ടില്ല. ബാക്കിയുള്ളവർക്കൊന്ന് തല ചായ്ക്കാൻ ചോദിച്ചാ പറയും എന്തിനാ കാത്തിരിക്കുന്നേ, അമ്മയ്ക്ക് കിടന്നൂടേ എന്ന്. അങ്ങനെ കിടന്നാൽ എനിക്ക് ഉറക്കം വരുമോ? ഓ, വന്നു. മുഷിഞ്ഞ വേഷം, ക്ഷീണിച്ച ശരീരം, ചീകി വെക്കാത്ത മുടി, താടിവേഷം, കൊളിച്ച മുഖം, എങ്ങനെ മനസ്സിലാവാൻ? വാസിയെ കാണാനാണോ? അവനെ എത്തിയിട്ടില്ല, എത്തിയിട്ടില്ല. എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണേ? പറയോ, ആരാ?
2: എന്നെ മനസ്സിലായില്ലേ? സൂക്ഷിച്ചു നോക്കൂ.
1: എന്താ
2: എന്നെ ഇത്ര വേഗം മറന്നു?
1: മോനെ, സുഖോ?
2: അമ്മേ, അമ്മേ.
1: മോനെ, നീ പോ. ഇങ്ങനെ ഈ നേരത്ത് വരും വഴിയാണോ മോനെ?
2: അതെ അമ്മേ.
1: കണ്ടിട്ട് അമ്മയ്ക്ക് തീരെ മനസ്സിലായില്ല, ഇതെന്തൊരു കോലം. ക്ഷീണിച്ച് എല്ലും കോലും ആയല്ലോ.
2: സുഖവാസത്തിനല്ലോ അമ്മേ പോയത്.
1: മോനെ, നിന്നെ ചെയ്യിരുന്ന് വിട്ടോ?
2: അമ്മ, ആ വാതിലടക്കി.
1: ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിന്നെ ജയിലിന്ന് വിട്ടോ?
2: ഞാൻ പോന്നു.
1: ഏ, കാലാവധി തീർന്നില്ലല്ലോ, ഇളവ് കിട്ടിയോ?
2: ഇളവ് കിട്ടി. ചേട്ടൻ എവിടെ അമ്മേ?
1: ഇതുവരെ എത്തിയില്ല.
2: സരളയോ?
1: അവള് കിടന്നുറങ്ങണോ? ഞാൻ വിളിക്കാം.
2: വരട്ടെ. ഏടത്തിമ്മ എവിടെ?
1: അവളിവിടെ ഇല്ല.
2: ഏ, എവിടെ പോയി?
1: അതൊക്കെ പറയാതിരിക്കാ ഭേദം.
2: ഏ,
1: ഇവിടെ പലതും സംഭവിച്ചു.
2: എന്ത്?
1: ഏട്ടനും അവളും തമ്മിൽ തെറ്റി, വഴക്കായി, കോടതിയിൽ കേസുമായി, ഒടുവിൽ ബന്ധവും പിരിഞ്ഞു. അതല്ലേ പറയണ്ടു?
2: ബന്ധം പിരിഞ്ഞു?
1: അതിപ്പോ 2 കൊല്ലമായി.
2: എന്താ അങ്ങനെ സംഭവിക്കാൻ?
1: എല്ലാം അവളുടെ ദോഷം. നീ എന്താ നിക്കുന്നേ അവിടെ ഇരിക്കെ? മോനെ, നീ അത്താഴം കഴിച്ചാണോ?
2: കഴിച്ചു. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു.
1: നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും?
2: ഇപ്പൊ ഒന്നും വേണ്ട അമ്മേ. അല്ല, അച്ഛന്റെ ആ പടത്തിന്റെ അരികെ എന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ അമ്മേ?
1: അത്
2: എടുത്തു മാറ്റിയല്ലേ?
1: ഏട്ടനെ അറിഞ്ഞൊടിച്ചു. പക്ഷെ പടം ഞാനെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, എന്റെ മോനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ.
2: ഏട്ടൻ അത്രയ്ക്ക് വൈരാഗ്യാണല്ലേ.
1: പിന്നെണ്ടാവില്ലേ, അവന്റെ കൂട്ടുകാരനെയല്ലേ നീ കുത്തിക്കൊന്നത്? നല്ലവനായ നിനക്ക് എന്തിനാ മോനെ ആ ദുർബുദ്ധി തോന്നിയത്?
2: അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായില്ലേ അമ്മേ?
1: കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ ഉള്ളിലെത്തി.

0: കരങ്ങിയിട്ടില്ല.
1: ഏ കുഞ്ഞേട്ടൻ, കുഞ്ഞേട്ടാ.
2: സരളെ.
1: കുഞ്ഞേട്ടൻ.
2: മോളെ.
1: എന്റെ കുഞ്ഞേട്ടൻ.
2: നീ എന്നെ തിരിച്ചറിഞ്ഞു? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. എന്റെ അനിയത്തി എന്നെ തിരിച്ചറിഞ്ഞു.
1: നിങ്ങളുടെ സംസാരം കേട്ടാ ഞാൻ ഉണർന്നത്.
2: നിനക്ക് എന്തൊരു മാറ്റം! ഞാൻ പോകുമ്പോ 14 വയസ്സുള്ള ഒരു പാവാടയുടുത്ത, ഇപ്പൊ എന്തു വലിയ പെണ്ണായി.
1: കുഞ്ഞേട്ടൻ ഇപ്പോ എങ്ങനെ പോരാൻ പറ്റി?
2: ഏ, ഞാൻ പോകുന്നു.
1: ജയിലിൽ നിന്ന് വിട്ടോ?
2: വിട്ടില്ല, ഞാൻ പോകുന്നു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പോകുന്നു.
1: കുഞ്ഞേട്ടാ, അമ്മേ, അമ്മേ ഒന്നിങ്ങി വാ. അമ്മ ഇത് കേട്ടോ.
3: എന്താ
1: കുഞ്ഞേട്ടൻ ജയിലിൽ ചാടിയാ
3: വന്നേന്ന്? നീ ജയിലിൽ ചാടി മോനെ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്?
2: ആര് പറഞ്ഞു ജയിലിൽ ചാടിയെന്ന്?
3: നീ എന്ത് പണിയാടാ ഈ ചെയ്തത്? നിന്നെ കണ്ടതിന്റെ സന്തോഷം പോയല്ലോ മോനെ. അമ്മയെ നീ തീ തീറ്റിയത് പോരെ. ഈശ്വര ഭഗവാനെ, ഇനി എന്തൊക്കെ കാണാം.
1: കുഞ്ഞേട്ടൻ എന്തിനായി ബുദ്ധിമോശം കാണിച്ചേ? ഇപ്പൊ ഭൂകമ്പായിട്ടുണ്ടാവും. പോലീസ് കുഞ്ഞേട്ടനെ മണത്തറിഞ്ഞ് പിടികൂടി.
3: നീ എങ്ങോട്ടെങ്കിലും വേഗം പോയിക്കോ മോനെ.
2: എങ്ങോട്ട് പോകാൻ? എവിടെ പോയാലും പിടികൂടില്ലേ അമ്മേ?
3: വന്ന വഴിക്ക് വാതിലടക്കെന്ന് പറഞ്ഞപ്പോ തന്നെ എന്തോ പന്തി കേടുണ്ടെന്ന് തോന്നിയതാ. ഇതുവരെ കാണാതിരുന്ന എന്റെ ദുഃഖായിരുന്നു. കണ്ടപ്പോ അതിലേറെ.
1: കുഞ്ഞേട്ടാ, ഇത്ര വലിയ കുറ്റം, ഈ സാഹസം എന്തിനു ചെയ്യും കുഞ്ഞേട്ടാ?
2: നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി, അമ്മയെ കാണാൻ, നിന്നെ കാണാൻ 5-6 കൊല്ലം ഇനിയും ജയിലിൽ കിടക്കണം. അതുവരെ അടങ്ങിയിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല.
3: ഈ ചെയ്ത കുറ്റത്തിന് ഇനി വേറെയും ശിക്ഷ കിട്ടില്ലേ മോനെ? കുറെ കാലം ഇനിയും ജയിലിൽ കിടക്കേണ്ടി വരില്ലേ നീ?
2: കിടക്കേണ്ടി വരും.
3: ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനീ തല തിരിഞ്ഞ ബുദ്ധി കാണിച്ചു?
2: നിങ്ങളെ കാണാൻ വേറെ എനിക്ക് എന്താ ഒരു മാർഗം?
3: കുഞ്ഞേട്ടാ,
2: 6-7 കൊല്ലം ഞാൻ ജയിലിൽ കിടന്നു. നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ വന്നു.
3: എന്റെ മോനെ,
2: ഇവളുടെ വിവാഹം കഴിഞ്ഞ് കാണുന്നതിനേക്കാൾ ഇതുപോലെ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ വന്നത്.
4: ഇനി യാത്രയില്ല നാടകം. രചന CL ജോസ്. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുഗു, കായലാട്ടി രവീന്ദ്രൻ; സരള, ഗ്ലോറി പ്രേംജി; ലക്ഷ്മിയമ്മ, AP ഹഫ്സത്ത് നിലമ്പൂർ; ഹരിദാസ്, എടക്കാട് നന്ദകുമാർ; ഭാസി, രവിശങ്കർ ബേപ്പൂർ; യുവാവ്, ആയാടത്തിൽ ഗംഗാധരൻ; യുവതി, റാണി ഏബൽ.
1: അമ്മേ.
2: എന്താ?

0: അല്ലെങ്കിൽ എന്നെ എന്തിനറിയിക്കണം? ഞാൻ ആര്? കൊലപാതക, കുടുംബദോഷി, ജയിൽ പുള്ളി.
1: അതാ അതാ വല്യേട്ട വരുന്നുണ്ട്. മോനെ, നീ അകത്തേക്ക് പോയിക്കോ, ചെല്ലേ വേഗം.
0: വേണ്ടമ്മേ വേണ്ട, ഏട്ടം വരട്ടെ.
1: അകത്തേക്ക് പോയിക്കോളൂ കുഞ്ഞേട്ടാ, വരുമ്പോ തന്നെ വല്യേട്ടൻ കാണണ്ട.
0: കണ്ടാലെന്താ?
1: എന്റെ മോനെ അമ്മ പറയുന്നത് കേക്ക്, വേഗം അകത്തേക്ക് പോ.
0: ശരി അമ്മയെ, ഞാൻ അനുസരിക്കുന്നു.
2: അമ്മേ, ജയിലിൽ കിടക്കുന്ന അമ്മയുടെ സൽപുത്രന്റെ വിശേഷം കേട്ടോ, ചാടിപ്പോയെന്ന്. എന്താ നിങ്ങൾ രണ്ടുപേരും ഇഴിച്ചു
1: നിൽക്കുന്നത്?
2: വിശ്വാസം വരുന്നില്ലേ?
1: നിന്നോട് ഇതാരാ പറഞ്ഞേ?
2: ഒരു പത്രക്കാരൻ പറഞ്ഞതാ. മാറുന്ന വിശേഷമായതുകൊണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി ചികഞ്ഞ് അന്വേഷിച്ചില്ല. ചരിത്രം സൃഷ്ടിച്ചു പോയവൻ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിന് തീരാക്കളങ്കവും ശാപവും വരുത്തി വെച്ചവനാ അതിപ്പോൾ ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നു. നാളെ രാവിലെ പത്രത്തിൽ വാർത്ത വരൂ, അപ്പൊ എല്ലാം പൂർത്തിയാവും. മറന്നുപോയവരൊക്കെ ഈ മാനക്കേടിന്റെ ഓർമ്മ പുതുക്കൂ.
1: അവൻ ഇവിടേക്ക് എങ്ങാൻ കേറി വന്നാൽ?
2: ഇവിടേക്കോ? എന്തിന്?
1: വന്നൂടെ വല്യേട്ടാ.
2: വരാൻ പാടില്ല.
1: മോനെ, ഇത് അവന്റെ വീടല്ലേ, ഇങ്ങോട്ടല്ലേ വരേണ്ടത്?
2: അവന്റെ വീട് ജയിലാ, അവൻ അങ്ങോട്ടാണ് പോവേണ്ടത്.
1: ഇങ്ങനെ അറുത്തു മുറിച്ച് പറയല്ലേ വല്യേട്ടാ.
2: അവൻ ഇവിടെ എന്ത് കാര്യം? അവനെ വീട്ടിൽ ആരുമല്ല.
1: തെറ്റ് ചെയ്തെങ്കിലും അവനും എന്റെ വയറ്റിൽ പിറന്നതാ
2: ആയിരിക്കാം. പക്ഷേ അവൻ എന്റെ ആരുമല്ല.
1: ഈശ്വരന് നിരക്കാത്തത് പറയല്ലേ മോനെ, സ്വന്തം ചോരയല്ലേ.
2: ചോരക്കളം സൃഷ്ടിച്ച് പോയവനാ. എവിടെയെങ്കിലും പോയി തുലയട്ടെ, ഇവിടെ കേറി വരണ്ട. കേറി വന്ന ആ കോണിച്ചോട്ടിലിരിക്കുന്ന വെട്ടുകത്തി
1: ആദ്യം എന്നെ കൊല്ലെ, എന്നാ പിന്നെ വേറെ എനിക്ക് കാണണ്ടല്ലോ. മക്കള് വെട്ടുകൂടി ചാവുന്ന കാണാൻ എനിക്ക് വയ്യ.
0: ഇതാ വെട്ടുകത്തി, എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്.
2: ഓഹോ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണല്ലേ.
0: പേടിച്ചൊളിച്ചതല്ല, എന്റെ അമ്മയെ അനുസരിച്ചതാ.
2: ഒത്തുകളി, ഗൂഢാലോചന, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ.
1: അല്ല വല്യേട്ടാ, അങ്ങനെയല്ല മോനെ. ഇവൻ വന്നിട്ട് അധികമായില്ല, നീ വരുന്നത് കണ്ടപ്പോ പേടി തോന്നിയിട്ട് ഇവനോട് അകത്തേക്ക് പോകാം ഞാനാ പറഞ്ഞത്. സുഖു, നീ വെട്ടുകത്തിയും പിടിച്ച് എങ്ങോട്ടാ വരുന്നേ?
0: അമ്മേ, അമ്മ മുമ്പിന്ന് മാറി നിൽക്ക്.
1: നീ അത് മാറ്റി പിടിക്ക് മോനെ. കുഞ്ഞേട്ടാ, ഈശ്വര, സുഖു, നീ ഇതെന്ത് ഭാവിച്ച?
0: അമ്മേ, ഏട്ടനെ വെട്ടാനല്ല, എന്നെ വെട്ടാൻ വേണ്ടി ഏട്ടനിത് കൊടുക്കാൻ.
1: നീ അത് വാങ്ങിയ മോനെ, ഒന്നും ചെയ്യല്ലേ മോനെ, ഒന്നും ചെയ്യല്ലേ വല്യേട്ടാ.
2: നിന്നെ പേടിച്ചിട്ടല്ല.
1: ദേ അമ്മേ, അമ്മേ, കുഞ്ഞേട്ടൻ മടിയുന്നതാ വലിയൊരു കത്തി പുറത്തെടുക്കുന്നു. അമ്മേ, അമ്മേ, നീ ഇതെന്ത് ഭാവിച്ച വന്നിരിക്കുന്നത്? നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ?
0: പുറത്തു കടന്ന ഉടനെ ആദ്യം കൈക്കലാക്കിയത് ഈ കത്തിയ. ഇവിടെ എത്തുന്നതിനിടയ്ക്ക് ആരെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ അവരെ ശരിപ്പെടുത്താൻ.
1: മോനെ,
0: ആരും അറിഞ്ഞില്ല, ആരും തടഞ്ഞില്ല, എന്റെ ലക്ഷ്യം സാധിച്ചു. ഇനി എനിക്ക് കത്തിയുടെ ആവശ്യമില്ല. സരളേ, ആ വാതിലടക്കി.
2: വേണ്ട, സരള മാറി നിൽക്ക്.
0: വാതിലടച്ചൂടെ ചേട്ടാ.
2: എന്തിന്?
0: മറ്റാരും കാണാതിരിക്കാൻ.
2: ഇവിടെ ആരെയും ഒളിപ്പിക്കാൻ ഉദ്ദേശമില്ല. ഈ വീട് ആരുടെയും ഒളി സങ്കേതമല്ല. നിനക്ക് ഇറങ്ങിപ്പോകാം, എന്നിട്ട് വാതിലടയ്ക്കാം.
1: മക്കളെ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്.
0: അമ്മേ, അമ്മ അകത്തേക്ക് പോയിക്കോളൂ, ഇവിടെ ഒന്നും സംഭവിക്കില്ല, പോയിക്കോളൂ.
1: നിങ്ങളിങ്ങനെ ചീറിക്കടിച്ചു നിന്നാ എനിക്ക് സമാധാനമില്ല, എനിക്ക് പേടിയാവുന്നു.
0: അമ്മേ, രണ്ടുപേരും ആയുധങ്ങൾ താഴെയിട്ടില്ലേ, അമ്മ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ സംസാരിക്കട്ടെ, അമ്മ പോയിക്കോളൂ. സരളേ, അമ്മ വിളിച്ചോണ്ട് പോകൂ.
1: ഞങ്ങൾ ഇവിടെ നിന്നോളാം കുഞ്ഞേട്ടാ.
0: വേണ്ട, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ, പോയിക്കോളൂ.
1: വരൂ അമ്മേ, നമുക്ക് അകത്ത് പോകാം.
2: എന്താ ഭാവം?
0: തീരുമാനിച്ചിട്ടില്ല, ഇങ്ങോട്ട് വരണമെന്ന് തോന്നി വന്നു.
2: ഇവിടെ നിൽക്കണത് എനിക്കിഷ്ടല്ല, ഇറങ്ങി പോണം.

0: ഇല്ലെങ്കിൽ ഞാൻ പോലീസിന് വിവരം കൊടുക്കും.
1: അതായത് ഏട്ടൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്?
0: അല്ല, ഒരു പൗരന്റെ കടമ നിർവഹിക്കും.
1: ഞാനും ഒരു കടമ നിർവഹിച്ചാ ജയിലിൽ പോയത്.
0: കടമ? വെറും രാഷ്ട്രീയ വൈരാഗ്യം?
1: അല്ല, വ്യക്തി വൈരാഗ്യം, അങ്ങനെ വേണമെങ്കിൽ പറയാം.
2: ഇത്ര വലിയ വൈരാഗ്യത്തിന് നിനക്ക് എന്ത് ദ്രോഹമാണ് അവൻ ചെയ്തത്?
0: ഞാനും നീയും വേറെ വേറെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. അവനും നിനക്കും വേറെ വേറെ ആദർശങ്ങൾ ഉണ്ടായിരിക്കാം. എടാ, വിമർശനത്തെ വിമർശനം കൊണ്ട് നേരിടണം. വിമർശനം അവസാനിപ്പിക്കാൻ ആളെ അവസാനിപ്പിക്കല്ലേ വേണ്ടത്. കൊലപാതക രാഷ്ട്രീയം ഭീരുക്കളുടെ രാഷ്ട്രീയ.
1: ഏട്ടനെ രാഷ്ട്രീയം പഠിപ്പിക്കുക?
0: നിനക്കതിന്റെ ബാലപാഠം പോലും അറിയില്ലല്ലോ. അറിയായിരുന്നെങ്കിൽ ഇങ്ങനെ പകവെച്ച്?
1: ഏട്ടന് വേണ്ടിയാ ഞാൻ കൊന്നത്.
0: എനിക്ക് വേണ്ടിയോ? സംഘടനയിൽ അവന്റെ സ്ഥാനം എനിക്ക് കിട്ടാനോ?
1: ഏട്ടന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ.
0: മനസ്സിലായില്ല?
1: ഏട്ടനൊന്നും മനസ്സിലായില്ല, ഒന്നും അറിഞ്ഞില്ല. അതാ ഏട്ടന് പറ്റിയ തകരാറും. ഇവിടെ ഒരു സംഭവം നടന്നു, അറിയാമോ?
0: സംഭവം?
1: സരളേ, സരളേ.
3: എന്താ കുഞ്ഞേട്ടാ?
1: ആ സംഭവം ഇവക്കറിയാം, ഇവക്ക് മാത്രം അറിയാം. അന്ന് പാവാടക്കാരിയായിരുന്ന സരള.
0: സരള?
1: എല്ലാം ഞാൻ പറയാം, എല്ലാം. അന്ന് നമ്മുടെ കാവിലെ ഉത്സവ ദിവസം. അന്ന് രാത്രി എല്ലാവരും ഉത്സവസ്ഥലത്ത്. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ നാടകത്തിൻ്റെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ മറ്റൊരു നാടകം.
4: എനിക്ക് പേടി തോന്നുന്നുണ്ട്.
5: എന്തിനു പേടിക്കുന്നു?
4: നമ്മുടെ ഈ ബന്ധം മറ്റാരെങ്കിലും അറിഞ്ഞാ?
5: അറിയില്ല, അതുപോലെയല്ലേ നമ്മൾ നീങ്ങുന്നത്. ഇപ്പൊ തന്നെ എത്ര ശ്രദ്ധിച്ചും സൂക്ഷിച്ചുവാ ഞാൻ ഈ പിൻവാതിലൂടെ കയറി വന്നത്.
4: വരുന്നത് നോക്കി ഞാൻ കാത്തിരിക്കുന്നു.
5: നീ വാതിൽ കുറ്റിയിടാഞ്ഞു നന്നായി.
4: അതുകൊണ്ട് വരാൻ എളുപ്പമായല്ലോ, അതിനു വേണ്ടിയാ കുറ്റിയിടാഞ്ഞത്.
5: ഹമ്പടി കള്ളി.
4: ഷോ, എന്താ ഇങ്ങനെയൊക്കെ? ഒരു നാണുമില്ലാതെ.
5: ആ, നിനക്ക് ഉത്സവം ഇഷ്ടല്ലേ?
4: ഓ, നല്ല ഇഷ്ടാ.
5: എന്നിട്ടെന്തേ നീ ഉത്സവത്തിന് പോവാഞ്ഞെ?
4: ഇവിടെയും ഒരു ഉത്സവം തന്നെയല്ലേ നടക്കുന്നത്.
5: ആ, എല്ലാം ഭംഗിയായി പറയാനറിയാലോ. ആട്ടെ, മറ്റുള്ളവർ പോയപ്പോ നിന്നെ വിളിച്ചില്ലേ?
4: ഓ, വിളിച്ചു. തീരെ സുഖമില്ലാന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഭയങ്കര തലവേദനയാന്നും കള്ളം പറഞ്ഞു. അമ്മ കുറെ നിർബന്ധിച്ചു.
5: പോകാഞ്ഞത് നന്നായി, പോയിരുന്നെങ്കിൽ ഞാൻ ആകെ.
4: അങ്ങനെ പോവാൻ പറ്റുമോ? ഈ ദിവസവും സമയവും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചതല്ലേ.
5: നീ വാക്കു പാലിക്കുന്ന എനിക്കറിയില്ലേ. നിന്നെ നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം. ഓമനെ, നീ ഒരിക്കലും മറക്കാനാവുന്നില്ല. എങ്ങനെ സ്നേഹിച്ചിട്ടും മതിയാവുന്നില്ല.
4: എനിക്കും അങ്ങനെ തന്നെയാ. കൂടെ കൂടെ കണ്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത വിഷമം പോലെയാ.

0: കൂടുതൽ ഞാൻ വർണ്ണിക്കുന്നില്ല. ആരാണെന്നറിയണ്ടേ? ഏട്ടന്റെ ആത്മസുഹൃത്ത് എന്ന് പറയുന്ന മാന്യനായിരുന്നു മുറിക്കുള്ളിൽ. കൂടെ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല, എന്റെ ഏടത്തിയമ്മ.
1: എന്ത്?
0: അവനുമായുള്ള അടുപ്പത്തിന്റെ സൂചന തന്നത് ഇവളാണ്, ഈ സരള. ഏട്ടനോട് മിണ്ടിപ്പോരുതെന്ന് ഞാനാണ് ഇവളോട് പറഞ്ഞത്, അല്ലേടി? അല്ലേ സരളേ?
2: അതെ.
0: എന്റെ രക്തം തിളച്ചു. അവൻ തിരിച്ചു പോകുന്നതും കാത്ത് ഞാൻ ഒളിച്ചു നിന്നു. നമ്മുടെ പറമ്പിന്റെ അതിർത്തി കഴിഞ്ഞ് ആ വഴിയിലേക്ക് തിരിഞ്ഞപ്പോ പിറകിലൂടെ പതിങ്ങിച്ചെന്ന് ഞാനവനെ കുത്തി വീഴ്ത്തി.
1: സുഖു,
0: ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാ എനിക്ക് അങ്ങനെ തോന്നിയത്. ഏടത്തിക്ക് ഒരു പാഠമാവാനും.
1: അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു, എന്തുകൊണ്ട് എന്നോട് ഇത് ആദ്യം പറഞ്ഞില്ല?
0: പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ എന്തു ചെയ്യുമായിരുന്നു? ഏടത്തി എരിഞ്ഞു വീഴ്ത്തു അല്ലേ? അപ്പോ നമ്മൾ രണ്ടുപേരും കൊലപാതകൾ. അമ്മയുടെ രണ്ടാൺമക്കൾ ഒരുമിച്ച് ജയിലിൽ കിടക്കേണ്ടെന്ന് ഞാൻ കരുതി. ഇപ്പോഴും ഈ രഹസ്യം ഞാൻ വെളിപ്പെടുത്തുമായിരുന്നില്ല. ആ സ്ത്രീയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയെന്ന് കേട്ടപ്പോ അമ്മ വരുന്നു. അമ്മ ഇതറിയരുത്.

0: അമ്മേ,
1: എന്താ മോനെ?
0: എനിക്കൊരു കട്ടൻ കാപ്പി വേണം. അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങി കുടിച്ചിട്ട് എത്ര കാലായി അമ്മേ.
1: ഉണ്ടാക്കിത്തരാം മോനെ, വേഗം കൊണ്ടുവരാം.
0: വേഗം കൊണ്ടുവരും. അമ്മ ഇത് കേൾക്കാതിരിക്കാനാ ഇടയ്ക്ക് നിർത്തിയത്.
2: നീ എന്തെങ്കിലും ആഹാരം കഴിച്ചോ?
0: കഴിച്ചു. അയ്യോ, ദേ പോലീസ്!
2: പോലീസ്!
1: കുഞ്ഞേട്ടാ, ഇതാണ് എന്റെ ഭർത്താവ് ഹരിദാസ്. ഹരിയേട്ടാ, ഇതാ എന്റെ കുഞ്ഞേട്ടൻ. വന്നിട്ട് അധിക സമയമായില്ല.
3: ഇവിടേക്ക് എത്തിയത് ഞാൻ അറിഞ്ഞില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് നിൽക്കുമ്പോഴാ ഇങ്ങനെ ഒരു വാർത്ത കേട്ടത്. കേട്ട ഉടനെ ഇതേ വേഷത്തിൽ ഇങ്ങോട്ട് തിരിച്ചു.
0: പോലീസ് വേഷത്തിൽ വന്നപ്പോ ഞാൻ ഭയന്നുപോയി. എന്താ എന്താ എന്നെ ഇങ്ങനെ തറച്ചു നോക്കുന്നത്?
1: അരുത് ഹരിയേട്ടാ, എന്റെ കുഞ്ഞേട്ടനെ പിടിച്ചോണ്ട് പോവല്ലേ.
3: സുഗു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു.
0: എത്രയും വേഗം എന്റെ അമ്മയെയും സരളയും കാണാൻ വേണ്ടി.
3: സരള എന്നും പറയാറുണ്ട്.
0: ഇങ്ങനെ ഒരു അവസ്ഥയിൽ പരിചയപ്പെടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്.
3: എന്തായാലും ചെയ്തത് വലിയ തെറ്റായിപ്പോയി.
2: ഇനി എന്തു ചെയ്യും?
3: എന്തു പറയാൻ, ഞാൻ ധർമ്മസങ്കടത്തില്ല.
0: സരളെ, പോലീസാണ് നിന്റെ ഭർത്താവെന്ന് എന്തേ നീ പറയാഞ്ഞ്?
1: അത് പിന്നെ എന്റെ കുഞ്ഞേട്ടനെ കുറെ നേരം കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയാ.
0: മോളെ
1: മിണ്ടിയാ, കുഞ്ഞേട്ടൻ വേഗ സ്ഥലം വിടില്ലേ?
0: കുഞ്ഞേ, എന്റെ കുഞ്ഞേ, ഞാനിപ്പോ ചിന്തിക്കുന്നതല്ല. പോരുന്ന വഴിക്ക് ഹരിദാസ് എന്നെ കണ്ടുമുട്ടി തടഞ്ഞിരുന്നെങ്കിൽ ആളറിയാതെ.
1: എല്ലാം ഈശ്വരാനുഗ്രഹം.
2: നീ ആസ്പത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കേട്ടു, എന്താ സൂക്കേട്?
1: അസുഖോ? എന്റെ കുഞ്ഞേട്ടന് എന്താ പറ്റിയേ? അറിയൂ കുഞ്ഞേട്ടാ, എന്താ പറ്റിയേ?
0: ഞാൻ എന്റെ ഈ ഷർട്ട് ഉയർത്തി കാണിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇത് രണ്ടാം വട്ടമാ. പോലീസിന്റെ ലാളന, ലോക്കപ്പിലെ സമ്പാദ്യം, വയറും കുടലും തകരാറിലായി.
2: ജയിലിലും നീ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ?
0: ഞാനടക്കമുള്ള തടവുകാരോട് മൃഗീയമായി അവർ പെരുമാറിയപ്പോ ഞാനതിനെ ചോദ്യം ചെയ്തു, ചെറുത്തു നിന്നു. അതിനും അവർ പ്രത്യേകം പ്രത്യേകം സമ്മാനങ്ങൾ തന്നു.
1: ഇതാ മോനെ കാപ്പി.
0: അമ്മേ, ഇതിൽ വല്ലാത്ത ചൂട്. നല്ലവണ്ണം ആറ്റിക്കൊണ്ടുവരും അമ്മേ, തീരെ ചൂട് വേണ്ട എനിക്ക്.
1: ശരി മോനെ, ഇപ്പൊ കൊണ്ടുവരാം.
0: അമ്മയെ മനഃപൂർവ്വം പറഞ്ഞയച്ചതാ, അമ്മ ഇത് കേൾക്കാൻ പാടില്ല. എന്റെ ആയുസ് വെറും ആഴ്ചകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതെ, താമസിയാതെ എന്റെ മരണ വാർത്ത കേൾക്കും. അമ്മേ, അറിയിക്കരുത്. ഞാൻ ജയിലിൽ നിന്ന് വരുന്നത് നോക്കി കാത്തിരുന്ന് ആ പാവം. കരയല്ലേ? ആരും കരയല്ലേ? നീ അമ്മ വരുന്നു, കരയല്ലേ?
1: മോനെ, ഇത് കുടിക്ക്, ഇപ്പൊ തീരെ ചൂടില്ല.
2: സുഗു, പോലീസിന്റെ പിടിയിൽ നിന്നാണ് നീ ചാടിയത്. നിനക്ക് ഇപ്പൊ രക്ഷപ്പെടണോ? ഒളിച്ചിരിക്കാനുള്ള സങ്കേതം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞോളൂ, രക്ഷപ്പെടണോ? ഹരി,
0: എന്താ?
2: എടാ, നീ ഞങ്ങളെ തടയോ?
0: ഞാൻ ഒന്നും വേണ്ട കേട്ടാ, ഒന്നും വേണ്ട. ഹരി, നിങ്ങളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ എനിക്ക് പറ്റിയില്ല. സമ്മാനം തരാനും സാധിച്ചില്ല. എന്റെ പക്കൽ ഒരു സമ്മാനമുണ്ട്. ഹരി,
3: എന്താ?
0: ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോയി ഇവിടുത്തെ സ്റ്റേഷനിൽ ഹാജരാക്കണം.
3: അയ്യോ വേണ്ട, ഞാനത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല.
0: ചെയ്യണം, ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കടമയാണത്. ആ ഒരൊറ്റ കാരണത്താൽ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് മതിപ്പ് വന്നു.
3: എന്നെ കൊണ്ട് വയ്യ, എന്നെ അതിന് നിർബന്ധിച്ചു.
0: ഞാനാണ് പറയുന്നത്, എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റു. സമയം നഷ്ടപ്പെടുത്തിയാൽ പോലീസ് വന്നേ വീട് വളയും. ഞാനും നീയും ഇതിൽ കുടുങ്ങും. എന്നെ രക്ഷിക്കാൻ കൂട്ടുനിന്നു എന്നൊരു കുറ്റം നിനക്കെതിരായി വരും. അമ്മേ,
1: എന്താ മോനെ, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ?

എനിക്കിനി അമ്മയെ കാണാൻ ഒക്കുവോ? ഞാൻ ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോവുകയാണെന്നോ? ഞാൻ പോട്ടെ. ഹരി, നമുക്ക് പോകാം. ഇനി യാത്രയില്ല.

ഇനി യാത്രയില്ല. നാടകം ഇവിടെ പൂർണ്ണമാവുന്നു. രചന സി എൽ ജോസ്. സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുഗു, കായലാട്ടി രവീന്ദ്രൻ. സരള, ഗ്ലോറി പ്രേംജി. ലക്ഷ്മിയമ്മ, എ പി ഹഫ്സത്ത് നിലമ്പൂർ. ഹരിദാസ്, എടക്കാട് നന്ദകുമാർ. ഭാസി, രവിശങ്കർ ബേപ്പൂർ. യുവാവ്, ആയാടത്തിൽ ഗംഗാധരൻ. യുവതി, റാണി ഏബൽ.

ഇനിയൊരു ഗാനം കേൾക്കാം. ഗുരു എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ വരികളെഴുതി, ഇളയരാജ ഈണമിട്ട് യേശുദാസും രാധിക തിലകും പാടിയത്.

FM പ്രധാന വാർത്തകൾ. 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. CBSE 12th ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചു. ഡിജിലോക്കറിൽ ഫലം ലഭ്യമാകുമെന്ന് CBSE. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് കോട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെ നടക്കും. സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ കോഴിക്കോട് സ്വദേശിനിയുടെ മരണവും ഷിഗല്ല ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു. നിർത്തിയിട്ട പോലീസ് ജീപ്പിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ചികിത്സയ്ക്ക് പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ നിന്ന് പണം അനുവദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് ഹൈവേ പെട്രോളിംഗിനിടെയായിരുന്നു അപകടം. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 ബെൽജിയം ഇറാനെ നേരിടും. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾക്കായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ആദ്യ ഗാനം കൊണ്ടോട്ടിയിൽ നിന്നും ബിജു ആവശ്യപ്പെട്ടതാണ്. ഇദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൗനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് MD രാജേന്ദ്രൻ.

ആലൂരിലെ കാർത്തികയുടെ ഇഷ്ടഗാനമാണിനി. മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രൻ എഴുതി, രവി ബോംബെ ഈണമിട്ട്, സുജാത പാടിയ പാട്ട്.

കുന്ദമംഗലത്ത് നിന്നും അർജുൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കല്യാണപ്പിറ്റേന്ന് എന്ന ചിത്രത്തിൽ പ്രദീപ് സോമസുന്ദരം പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

ചാലിയത്ത് നിന്നും സുൽഫത്ത് ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിലടുത്തതായി. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ കൈതപ്രമെഴുതി ഇളയരാജ ഈണമിട്ട് ചിത്ര പാടിയത്.

ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ എഴുതി, എട്ടി ഉമ്മർ ഈണമിട്ട് യേശുദാസും ജാനകിയും പാടിയ ഗാനം. ഈ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നു സജില ഹരികൃഷ്ണൻ, പറമ്പിൽ ബസാർ.

ഊരാളൂരിലെ രാധാകൃഷ്ണൻ്റെയും അനിഷ തേജോലക്ഷ്മി ഇവരുടെയും കൂടെ ഇഷ്ടഗാനമായിരുന്നു നമ്മൾ കേട്ട ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിലെ ഈ ഗാനം. അടുത്ത ഗാനം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വിദ്യാസാഗർ ഈണമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ ഇഷ്ടശ്രോതാക്കൾ കാക്കൂർ കണ്ണൂർ ആലഞ്ചേരിയിൽ നിന്നും അലീന.

തിലാനൂരിലെ ആനന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നു സുകൃതം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പെഴുതി, രവി ബോംബെ ഇണമിട്ട്, യേശുദാസും ചിത്രയും പാടിയ ഗാനം.

ജിനു മുത്തമ്പലം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം സസ്നേഹം എന്ന ചിത്രത്തിൽ പി കെ ഗോപി എഴുതി ജോൺസൺ ഈണമിട്ട് ജി വേണുഗോപാൽ പാടിയ ഈ ഗാനം.

ബാലുശ്ശേരിയിൽ നിന്നും ഹരിദാസനും കമലയും ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. തേനും വയമ്പും എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയത്.

0: வரிசைகளில் ஒத்த கம்பினாலம் மாற்றம் மூடும் வீணாதானம்.
1: മുക്കം എൻ ഐ ടിയിൽ നിന്നും സരോജിനി ആവശ്യപ്പെട്ടിരിക്കുന്നു. നന്ദനം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയ ഗാനം ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം. ബി ശശികുമാറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന് ശ്രീവത്സൻ ജെ മേനോൻ പാടിയത്.

0: joint top scorer with 6 goals to her name. Prime Minister Narendra Modi has congratulated the Indian team on their win and praised for their exceptional performance throughout the tournament. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.